0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.
4: قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേർന്നത്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽകഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.

0: കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്ന

0: വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പൊ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
3: سَمَّاعُونَ لِلْكَذِبِ أَكَّالُونَ لِلسُّحْتِ

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
3: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
3: വചനം 71. അമ്റഅതുഹു, അദ്ദേഹത്തിന്റെ സ്ത്രീ അഥവാ ഭാര്യ, ഖായിമത്തുൻ, നിൽക്കുന്നവളായിരുന്നു. ഫദഹിഖത്, അപ്പോൾ അവൾ ചിരിച്ചു. ഫബശ്ശർനാഹ, അപ്പോൾ അവൾക്ക് നാം സന്തോഷമറിയിച്ചു. ബിഇസ്ഹാഖ, ഇസ്ഹാഖിനെ പറ്റി. വമിൻ വറാഇ, പിന്നാലെ. ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെ. യാക്കൂബ്, യാക്കൂബിനെയും.

0: അദ്ദേഹത്തിന്റെ സ്ത്രീ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചിരിച്ചു. അപ്പോൾ നാം, അഥവാ അള്ളാഹു, ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിന്റെ പിന്നാലെ യഅ്ഖൂബിനെയും കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു.
1: ഭർത്താവിനും അതിഥികൾക്കും ഭക്ഷണം തയ്യാറാക്കി കൊടുത്തുകൊണ്ട് വീട്ടുകാരി അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഭാര്യ സാറ റളിയല്ലാഹു അൻഹ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുവാനും വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുവാനും വേണ്ടിയായിരിക്കും അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സഹോദര പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജനത മുഴുവനും താഴെ കാണാവുന്നതുപോലെ പ്രകൃതി വിരുദ്ധമായ നീചവൃത്തിയിലും തോന്നിയവാസങ്ങളിലും അതിരുകവിഞ്ഞിരിക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതാനും ആ ജനതയെ നശിപ്പിക്കുന്ന വിവരം അറിഞ്ഞതായ സന്തോഷം കൊണ്ടോ അതിഥികൾ ആരാണെന്നറിഞ്ഞതിലുള്ള മനസ്സമാധാനം കൊണ്ടോ സാറ ചിരിച്ചു, അള്ളാഹു ആലം. ഈ അവസരത്തിൽ മലക്കുകൾ തങ്ങളുടെ വരവിൻ്റെ മറ്റേ ഉദ്ദേശ്യം അറിയിച്ചു. അവർക്കൊരു പുത്രൻ ഉണ്ടാവാൻ പോകുന്നുവെന്നും പിന്നീട് ആ പുത്രൻ വഴി ഒരു പൗത്രനും ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയായിരുന്നു അത്. പുത്രൻ ഇസ്ഹാഖ് അലൈഹിസ്സലാമയും പൗത്രൻ യാക്കൂബ് അലൈഹിസ്സലാമയും തന്നെ. സന്തോഷ വാർത്ത അറിയിച്ചത് മലക്കുകൾ മുഖേനയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ബഷർന നാം സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറഞ്ഞത്. ഇതുവരെയും മക്കൾ ജനിച്ചിട്ടില്ലാത്ത താനും തൻ്റെ ഭർത്താവും വലിയ വൃദ്ധന്മാരായിരിക്കുന്ന അവസരത്തിലുള്ള ഈ വാർത്ത അവരെ അത്ഭുതപ്പെടുത്തി.
2: വചനം 72. കാലത്ത്, അവൾ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടമേ, അലിദു, ഞാൻ പ്രസവിക്കുകയോ, വഅന, ഞാനായിരിക്കെ, അജൂസുൻ, ഒരു കിഴവി, വഹാദ, ഇത്, ബഅലി, എൻ്റെ ഭർത്താവ് ശൈഖ, വൃദ്ധനായിക്കൊണ്ട്, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലശൈഉൻ, ഒരു കാര്യം തന്നെ, അജീബ്, അത്ഭുതകരമായ.

0: അവൾ പറഞ്ഞു, കഷ്ടം അഥവാ ആശ്ചര്യം തന്നെ. ഞാൻ ഒരു കിഴവിയായിരിക്കെ ഞാൻ പ്രസവിക്കുകയോ? ഇതാ എന്റെ ഭർത്താവ് ഒരു വൃദ്ധനുമായിരിക്കെ. നിശ്ചയമായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ.
1: വചനം 73. ഖാലു, അവർ പറഞ്ഞു, അതഅജബീന, നീ അത്ഭുതപ്പെടുന്നുവോ, മിൻ അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെപ്പറ്റി, റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം, വബറകാത്തുഹു, അവൻ്റെ അനുഗ്രഹങ്ങളും, അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, അഹ്ലുൽ ബൈത്ത്, വീട്ടുകാരെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ഹമീദുൻ, സ്തുത്യർഹനാണ്, മജീദുൻ, മഹത്വമേറിയവനാണ്.

0: അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയെപ്പറ്റി നീ അത്ഭുതപ്പെടുന്നുവോ? അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹങ്ങളും നിങ്ങളിലുണ്ടാവട്ടെ. വീട്ടുകാരെ, നിശ്ചയമായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു.
1: യാ വൈലത്ത എന്ന വാക്കിനർത്ഥം കഷ്ടമേ, നാശമേ എന്നൊക്കെയാണെങ്കിലും സന്തോഷ സൂചകമായ ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ അത്ഭുതം തന്നെ എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാറുള്ളൂ. സ്ത്രീകളുടെ സംസാരത്തിലാണ് ഈ പ്രയോഗം അധികം കാണപ്പെടാറുള്ളതും. സൂറത്ത് ദാരിയാത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉറക്കെ ഒരു ശബ്ദത്തോടുകൂടി മുന്നോട്ട് വന്ന് മുഖത്തടിച്ചുകൊണ്ട് ഞാൻ വന്ധ്യയായ ഒരു കിഴവി എന്ന് പറഞ്ഞു. ദാരിയാത്ത് 29. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് 100 സാറയ്ക്ക് 90 വയസ്സായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം.
2: വചനം 74. ഫലമ്മാ ദഹബ, എന്നിട്ട് പോയപ്പോൾ, അൻ ഇബ്രാഹീമ, ഇബ്രാഹീമിനെ വിട്ട്, അർറൗഉ പരിഭ്രമം, വജാഅത്തുഹു അദ്ദേഹത്തിന് വരികയും, അൽബുഷ്റ സന്തോഷവാർത്ത, യുജാദിലുനാ നമ്മോടദ്ദേഹം തർക്കിക്കുന്നു, ഫീ കൗമി ജനങ്ങളുടെ കാര്യത്തിൽ, ലൂത്തിൻ ലൂത്തിൻ്റെ.

0: അദ്ദേഹത്തിന് സന്തോഷവാർത്ത വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അതാ ലൂത്തിന്റെ ജനങ്ങളുടെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുന്നു.
1: വചനം 75. ഇന്ന ഇബ്രാഹീമ, നിശ്ചയമായും ഇബ്രാഹീം ലഹലീമുൻ, സഹനശീലൻ തന്നെ. അവ്വാഹുൻ, വളരെ മടക്കമുള്ളവനാണ്. മുനീബുൻ, വിനയം കാണിക്കുന്നവനുമാണ്.
2: ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്.
0: നിശ്ചയമായും ഇബ്രാഹീം സഹനശീലനും വളരെ മനസ്സ് മടക്കമുള്ളവനും വിനയമനസ്കനും തന്നെയാകുന്നു.
1: വചനം 76. യാ ഇബ്രാഹീമു, ഇബ്രാഹീമേ, അഅരിദ്, നീ തിരിഞ്ഞുകളയുക. അൻ ഹാദാ, ഇതിൽ നിന്ന്. ഇന്നഹു, നിശ്ചയമായും കാര്യം. ഖദ് ജാഅ, വന്നു കടിഞ്ഞു. അമ്രു റബ്ബിക്, നിന്റെ റബ്ബിന്റെ കൽപ്പന. വ ഇന്നഹും, നിശ്ചയമായും അവർ. ആതീഹിം, അവർക്ക് വരുന്നതാകുന്നു. അദാബുൻ, ശിക്ഷ. ഗൈറു മർദൂദ്, തടുക്കാവതല്ലാത്ത.
2: യാ ഇബ്രാഹീം.

0: ഇബ്രാഹീമേ, ഇതിൽ അഥവാ ഈ തർക്കത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക. നിശ്ചയമായും കാര്യം തന്റെ റബ്ബിന്റെ കൽപ്പന ഇതാ വന്നു കഴിഞ്ഞു. നിശ്ചയമായും അവർ അഥവാ ആ ജനങ്ങൾ അപ്രതിരോധ്യമായ ഒരു വമ്പിച്ച ശിക്ഷ അവർക്ക് വരുന്നതുമാകുന്നു.
1: സാരം, മലക്കുകൾ തങ്ങളെ പരിചയപ്പെടുത്തുകയും തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം വിവരിക്കുകയും ചെയ്തതോടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശങ്കയും പേടിയും നീങ്ങി. മക്കളുണ്ടാവാൻ പോകുന്ന സന്തോഷ വാർത്തയും ലഭിച്ചു. അങ്ങനെ മനസ്സന്തോഷം വന്നപ്പോൾ അദ്ദേഹം ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനങ്ങളുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ നടത്തുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു അവിവേകിയോ അള്ളാഹുവിന്റെ കൽപ്പനയെ ചോദ്യം ചെയ്യുന്ന ആളോ ആയതുകൊണ്ടല്ല അത്. അദ്ദേഹം വളരെ സഹനവും ഭക്തി വിനയവും ഒക്കെയുള്ള ആൾ തന്നെയാകുന്നു. മലക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ജനങ്ങളെപ്പറ്റി തർക്കിച്ചിട്ട് കാര്യമില്ല, അവരെ ശിക്ഷിക്കുന്ന കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞതാണ്, അവരതിന് അർഹരുമാണ്, ആ ശിക്ഷ ഒരിക്കലും ഒഴിവാക്കപ്പെടുകയുമില്ല, അതുകൊണ്ട് അവരെപ്പറ്റിയുള്ള വാഗ്വാദമങ്ങ് വിട്ടേക്കുക. മലക്കുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരും അവന്റെ കൽപ്പന നടപ്പിലാക്കുവാൻ വന്നവരുമായ സ്ഥിതിക്ക് അവരോട് നടത്തുന്ന വിവാദം അള്ളാഹുവിനോട് നടത്തുന്നതിന് തുല്യമായതുകൊണ്ടാണ് നമ്മോട് തർക്കിക്കുന്നു, യുജാദിലുന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിവാദത്തെപ്പറ്റി തർക്കമെന്ന് പറഞ്ഞുവെങ്കിലും അത് സാധാരണഗതിയിലുള്ള ഒരു തർക്കമായിരുന്നില്ല. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുന്ന ശിക്ഷയെപ്പറ്റി കേട്ടപ്പോൾ അദ്ദേഹം മൗനം അവലംബിക്കുകയുണ്ടായില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിയെയും ആ ജനതയിലുണ്ടാകുന്ന സത്യവിശ്വാസികളെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് മനസ്സിൽ അലിവ് തോന്നി. അന്വേഷണാർത്ഥം അദ്ദേഹം അവരോട് ചില ചോദ്യങ്ങൾ നടത്തി. ഇതിനെപ്പറ്റിയാണ് തർക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് അൻകബൂത്തിൽ പറയുന്നു, വലമ്മാ ജാഅത് റുസുലുന ഇബ്രാഹീം, സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിന്റെ അടുക്കൽ നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ രാജ്യക്കാരെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുവാൻ പോകുന്നവരാണ്, കാരണം അവർ അക്രമികളായിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അവർ പറഞ്ഞു, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾ നല്ലവണ്ണം അറിയുന്നതാണ്. അദ്ദേഹത്തെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ആ സ്ത്രീ ശിക്ഷയിൽ അകപ്പെടുന്നവളാണ്. അങ്കബോത്ത് 31-32. ഈ തർക്കത്തിന്റെ വിശദീകരണമെന്നോണം വന്നിട്ടുള്ള ഒന്നിലധികം റിവായത്തുകൾ കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ആകെ സാരം ഇതാണ്. ആ രാജ്യം നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് അതിൽ നൂറുകണക്കിന് സത്യവിശ്വാസികൾ ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാൽ അവരെ നശിപ്പിക്കുകയില്ലെന്ന് അവർ മറുപടി പറഞ്ഞു. പത്തുകണക്കിലോ എന്നും ചോദിച്ചു. അപ്പോഴും ഇല്ലെന്ന് പറഞ്ഞു. അവസാനം ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, എന്നാൽ അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അപ്പോഴാണ് മലക്കുകൾ പറഞ്ഞത്, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾക്കറിയാം, ലൂത്തിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ഈ സംഭവത്തെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ അടുക്കൽ മലക്കുകൾ ചെന്നതിനെയും മറ്റും സംബന്ധിച്ച് ബൈബിളിൽ ഉൽപ്പത്തി 18 ഒരു നീണ്ട വിവരണം കാണാം. അതിൽ പറഞ്ഞത് ചിലതൊക്കെ സ്വീകാര്യമാണെങ്കിലും മലക്കുകൾ ഭക്ഷണം കഴിച്ചുവെന്ന് പറഞ്ഞത് സ്വീകരിക്കുവാൻ സാധ്യമല്ല. ചിലത് രണ്ടും തീർത്തും പറയുവാനും നിവൃത്തിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വദേശമായ ഇറാഖിൽ നിന്ന് ഹിജ്റ പോരുമ്പോൾ സഹോദരപുത്രനായ ലൂത്ത് അലൈഹിസ്സലാമും ഒന്നിച്ചുണ്ടായിരുന്നു. നേരത്തെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം. അവർ ഫലസ്തീനിൽ വന്ന ശേഷം ലൂത്ത് അലൈഹിസ്സലാം സദൂം ഗമുരിയ പ്രദേശങ്ങളിൽ താമസമുറപ്പിച്ചു. അവിടെയുള്ളവരിൽ അദ്ദേഹം റസൂലായി നിയോഗിക്കപ്പെടുകയും ചെയ്തു.
2: വചനം 77. വലമ്മാ ജാഅത്ത്, വന്നപ്പോൾ, റസൂലുന, നമ്മുടെ ദൂതന്മാർ, ലൂത്തൻ, ലൂത്തിൻ്റെ അടുക്കൽ, സീഅ, അദ്ദേഹത്തിന് അനിഷ്ടമായി, ബിഹിം, അവർ മൂലം, വദാഖ ബിഹിം, അവരെക്കൊണ്ട് ഇടുങ്ങുകയും ചെയ്തു, ദർആ, മുഴങ്കൈ അഥവാ മനസ്സ്, വഖാല, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ, ഇത്, യൗമുൻ, ഒരു ദിവസമാണ്, അസീബ്, കഠിനമായ.

0: നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവർ മൂലം അദ്ദേഹത്തിന് വ്യസനം അഥവാ അനിഷ്ടം പിടിപെടുകയും അവർ മൂലം മനസ്സിടുങ്ങുകയും ചെയ്തു. ഇതൊരു കഠിനമായ ദിവസമാണ് എന്നദ്ദേഹം പറയുകയും ചെയ്തു.
1: ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ നിന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്നു. സുന്ദരന്മാരായ യുവാക്കളുടെ വേഷത്തിലായിരുന്നു അവർ ചെന്നത്. ആ നാട്ടുകാരാകട്ടെ കാമവികാരങ്ങളടക്കുവാൻ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തുക മുതലായ നീചകൃത്യങ്ങളിൽ അതിരുകവിഞ്ഞവരായിരുന്നു. അവരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ലൂത്ത് അലൈഹിസ്സലാം. ഈ സന്ദർഭത്തിൽ തൻ്റെ വീട്ടിൽ ആ യുവാക്കളുടെ സാന്നിധ്യം പല അനർത്ഥങ്ങൾക്കും കാരണമായേക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതാണ് അവർ മൂലം അദ്ദേഹത്തിന് വ്യസനവും മനഃപ്രയാസവും ഉണ്ടാകുവാൻ കാരണം. തങ്ങൾ മലക്കുകളാണെന്ന വസ്തുത വെളിപ്പെടുത്തുന്നത് വരേക്കും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ തന്നെ അവർ കേവലം മനുഷ്യാതിഥികളായി മാത്രമേ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുള്ളൂ. മറഞ്ഞ കാര്യം അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ലല്ലോ. ലാക സറഅൻ എന്ന വാക്കിൻ്റെ സാക്ഷാലർത്ഥം അദ്ദേഹം മുഴങ്കൈ ഇടുങ്ങി എന്നാകുന്നു. മനസ്സുമുട്ടി, പ്രയാസം തോന്നി, മനസ്സ് ഇടുങ്ങി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലാണ് അതിൻ്റെ പ്രയോഗം. നേരെ മറിച്ച് മനസ്സിന് വിശാലതയും വികാസവും തോന്നി എന്ന അർത്ഥത്തിൽ ത്വാല സറഅൻ, വാസിഅ സറഅൻ, മുഴങ്കൈ നീണ്ടു, വിശാലമായി എന്നിങ്ങനെയും പറയപ്പെടാറുണ്ട്.
2: നമ്മൾ കേട്ടത് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരത്തിൽ സൂറത്ത് ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കാതോർത്തത്.
3: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. ഓരോ ദിവസവും ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും കേൾക്കുവാൻ നമുക്ക് അവസരമൊരുക്കുന്ന ഖത്മുൽ ഖുർആനിൽ ഇന്ന് 16-ാമത്തെ ജുസുവിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അരിഫായ്.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അരിഫായ്.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: أشدتكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തരഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: فَإِن تَوَلَّوْا فَإِنَّمَا عَلَيْكَ الْبَلَاغُ الْمُبِينُ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്, അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നത് പോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്, അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സിൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകാറുണ്ട്. സൂറത്തുൽ ഹശറിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് ഇന്ന് അത്തഹ്സിൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ സൂറത്തുൽ ഹശ്റിലെ 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم
4: കാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ഭാഗമാണ് മഖ്റജ്. ലാ യുഖാതിലൂനകും, യുഖാതിലൂനകും അല്ല, ലാ യുഖാതിലൂനകും ജമീഅ. സാക്കിന മീമിന് ശേഷം ജീം ഇസ്ഹാർ. ലാ യുഖാതിലൂനകും ജമീഅ. ജമീഅൻ ഇല്ല, ജമീഅൻ തൻവീനു ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ ഓതിപ്പോകുന്ന സമയത്ത് ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഇങ്ങനെയൊന്നും ഓതരുത്. ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഫീ ഖുറ, ഇല്ല ഫീ ഖുറ. വഖഫ് ചെയ്യുമ്പോൾ ഖുറ എന്ന് പറഞ്ഞു നിർത്താം, എന്നാൽ കൂട്ടി ഓതുമ്പോൾ ഖുറം മുഹസ്സന ഇങ്ങനെ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തൻവീനു ശേഷം മീമ് വന്നാൽ ഇത് ഗംബിഗുന്ന, അവിടെ മണിക്കണം. ഖുറം മുഹസ്സന തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ. മുഹസ്സന മുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം സ്വാദ്. മുഹസ്സന മുഹസ്സന അല്ല, മുഹസ്സന എന്നുമല്ല, മുഹസ്സ മുഹസ്സനതിൻ, മുഹസ്സനതിൻ ഔ തൻവീനു ശേഷം ഹംസ ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം, ഇസ്ഹാർ ചെയ്യണം. മുഹസ്സനതിൻ ഔ, ഔ മിൻവ, ഔ മിൻവ നൂന് സാക്കിനേക്ക് ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന. ഔ മിൻ വറാഇ ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വറായി ഇവിടെ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ് എന്ന് നമ്മൾ പഠിച്ചു. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അവിടെ നീട്ടണം. പിന്നെയോ ജുദുർ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. ജുദുർ, ജീമിന് ദൊമ്മ്, ദാലിന് ദൊമ്മ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. റായിന് കിസറാണ്, നിർത്തുമ്പോൾ ജുദുർ, സുക്കൂൻ റായിന് നൽകിക്കൊണ്ട് ജുദുർ. തിരെ അറിയാത്ത ആളുകൾ മനസ്സിലാക്കുക, ജുദുർ എന്നൊന്നും പറയരുത്, ജുദുർ ജുദുർ. അപ്പോൾ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ, ഇങ്ങനെ ഓതുക. ബഅസുഹും ബൈനഹും ശദീദ്, ബഅസുഹും ബഅസുഹും ബഅസുഹും അല്ല, ബഅസുഹും ബൈനഹും എന്ന് ഓതരുത്. ബഅസുഹും ബഅസുഹും ബഅസുഹും ബൈനഹും, സാക്കിനായ മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി അവ്യക്തമാക്കി അവിടെ മണിക്കണം. ബഅസുഹും ബൈനഹും ബഅസുഹും ബൈനഹും ബൈനഹും ശദീദ് ശദീദ്. വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം, അവിടെ നിർത്തുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം. ശദീദ് തഹ്സബുഹും തഹ്സബുഹും തഹ്സബുഹും അല്ല, ഹ സുക്കൂനാണ്. ഹന് ഹന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. തഹ്സബുഹും തഹ്സബുഹും ജമീഅ ജമീഅ, വഖഫ് ചെയ്യുമ്പോൾ തഹ്സബുഹും ജമീഅ. രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം, കൂട്ടി ഓതുകയാണ് നല്ലത്. ജമീഅഉ തഹ്സബുഹും ജമീഅഉ വഖുലൂബുഹും, കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജമീഅഉ വഖുലൂബുഹും വഖുലൂബുഹും ശത്ത, തഹ്സബുഹും ജമീഅഉ വഖുലൂബുഹും ശത്ത ശത്ത. വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. ذلك بأنهم ذلك ذلك لا ذلك ذلك بأنهم نون مشدغن بأنهم قوم قوم لا قاف قوم لا قوم لا تنوين ശേഷം ലാം വന്നാൽ ഇദ്ഗാം ബില ഗുന്ന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. قوم لا قوم لا يعقلون لا يعقلون يعقلون الا യഅഖിലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഭാഗവുമാണ് മഖ്റജ്. ഖൗമുൽ ലാ യഅഖിലൂൻ. ഇനി അടുത്ത ആയത്ത്, പതിനഞ്ചാമത്തെ ആയത്ത്. കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം, കമസലി അല്ല കമസലി, ഉച്ചാരണം പഠിക്കുക. കമസലി, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. കമസലി കമസലി അല്ല, كَمَثَلِ الَّذِينَ الَّذِينَ الَّذِينَ الَّذِينَ مِنْ قَبْلِهِمْ مِنْ قَبْلِهِمْ مِنْ قَ نُونِنَ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും അതിൻ്റെ കൂടെ വന്നതിനാൽ സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കുക. مِنْ قَبْلِهِمْ قَبْ قَبْ ബാഇനെ ഖൽഖല ചെയ്യണം. مِنْ قَبْلِهِمْ മിൻ ഖബ്ലിഹിം ഖരീബ മിൻ ഖബ്ലിഹിം ഖരീബ ദാഖു വബാല അംരിഹിം ദാഖു അല്ല ദാഖു വബാല അംരിഹിം അംരിഹിം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത് അമർ അതുപോലെ വമ്രഅതു ഇവിടെയൊക്കെ അധികം ആളുകളും മീമിന് പകരം ബ ആണ് ഉച്ചരിക്കുക അംരിഹിം അംരിഹിം അല്ല വമ്രഅതുഹു വമ്രഅതുഹു അല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത് അതുപോലെ ലിക്കുൻ ലിക്കുല്ലിംരിയും ഒക്കെ അവിടെയൊക്കെ സാക്കിന മീമിനെ ബാ ആക്കിയിട്ട് മാറ്റും അത് ശ്രദ്ധിക്കുക അപ്പോൾ പറയേണ്ടത് അംരിഹിം വലഹും അംരിഹിം വലഹും അദാബുൻ അലീം വലഹും അദാബുൻ വലഹും മദാബല്ല വലഹും അദാബ് അദാബ് വലഹും അദാബുൻ അസാബ് എന്നല്ല അദാബ് ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക അദാബുൻ അലീം അദാബുൻ നലീം നലീം അല്ല നൂനല്ല ഹംസയാണ് അദാബുൻ അലീം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഈ ഭാഗം ശ്രദ്ധിക്കുക
5: لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم.
4: سورة الحشر لا പതിനാല് പതിനഞ്ച് ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ. ഇന്ന് ശ്രോതാക്കൾ കേട്ടത് സൂറത്തുൽ ഹശ്റിലെ പതിനാല് പതിനഞ്ച് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
6: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
7: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിത്തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക. തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
4: ذلك الكتاب لا ريب فيه هدى للمتقين.
3: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ. Tune to reality.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 185 മുതൽ 187 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനെ ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ സൂറ അൽ അൻആം 31 മുതൽ അഊറാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഊദ് അഷ്ശുറൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. തൻസീലിൽ സൂറ അൻആം 31 മുതൽ സൂറ അഅ്റാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അശ്ശുറൈം.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയ വസന്തം. ജംഷീർ സലാഹി അവതരിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ സൂറ ഹൗദ് 74-75 വചനങ്ങൾ, അനുകമ്പയുടെ ആൾ രൂപം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സൂറത്തുൽ ഹൂദിലെ 74-ാമത്തെ ആയത്താണ് വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചന ഇപ്രകാരമാകുന്നു: ഫലമ്മാ ദഹബ, പോയപ്പോൾ, വിട്ടുമാറിയപ്പോൾ, അൻ ഇബ്രാഹീം, ഇബ്രാഹീം അലൈഹിസ്സലാമിൽ നിന്ന്, അർ റൗഉ, പേടി, ഭയം, വജാഅത്തുഹു, അദ്ദേഹത്തിന് വന്നുകിട്ടുകയും ചെയ്തപ്പോൾ, അൽ ബുഷറ, സന്തോഷവാർത്ത, യുജാദിലുന, അദ്ദേഹം നമ്മളോടതാ തർക്കിക്കുന്നു, ഫി ഖൗമി, ഒരു ജനതയുടെ കാര്യത്തിൽ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ. ഇവിടെ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. ആ മലക്കുകളുടെ വരവിൻ്റെ ഉദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ വ്യക്തമാക്കി. ആദ്യ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ഇബ്രാഹിം നബിക്ക് അവരെ മനസ്സിലായില്ല, തിരിച്ചറിഞ്ഞില്ല. അതിഥി സൽക്കാരം, മനുഷ്യരെന്നുള്ള നിലക്ക് അതാണെന്ന് വിചാരിച്ച് അവരെ സൽക്കരിക്കാനും അതിഥി സൽക്കാരത്തിനൊക്കെ ഒരുങ്ങി. പക്ഷേ അവരല്ലാഹുവിൻ്റെ മലക്കുകളാണ്. അവരുടെ വരവിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളായിരുന്നു: ഒന്ന്, ഇബ്രാഹിം നബിക്ക് ഒരു സന്താനത്തിന്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനത്തിന് നൽകുന്നു, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, ആ സന്തോഷ വാർത്ത അറിയിക്കാൻ. രണ്ടാമത്തത്, ഇബ്രാഹിം നബിയുടെ സമകാലീകനായിരുന്ന, ഇബ്രാഹിം നബിയുടെ ബന്ധുകൂടിയായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം, സദൂം എന്ന നാട്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജനത സ്വവർഗരതി എന്ന അതികഠിനമായ ഗുരുതരമായ കുറ്റത്തിൽ വ്യാപൃതരായിരുന്ന ഒരു ജനത, അള്ളാഹുവിനോട് ശിർക്കും നന്ദികേടും പ്രവർത്തിച്ച് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച, അദ്ദേഹത്തെ വരെ മാനം കെടുത്താൻ ശ്രമിച്ച ആ ജനതയുടെ നാശത്തിന്, അവരെ നശിപ്പിക്കുന്നതിന്, അവരെ ശിക്ഷിക്കുന്നതിന് ഭൂമിയിൽ തന്നെ, അതിനു വേണ്ടി കൂടിയാണ് ഈ മലക്കുകൾ വന്നിരിക്കുന്നത് എന്ന വിവരം അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇബ്രാഹിം ഈ സൂറത്ത് ഹൂദിലെ 74-ാമത്തെ വചനത്തിലൂടെ ആ വിവരത്തോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. അതിപ്രകാരമാണ്, ഫലം മാ ദഹബ അൻ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിട്ടുമാറിയപ്പോൾ, അർ റൗഉ ഭയം, ഏതാണ് ഈ ഭയം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നവർ, അവർ മനുഷ്യരാണെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവമൊരുക്കി അവരെ സൽക്കരിക്കാണ്. പക്ഷേ അവരുടെ കൈകൾ ആ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് കാണുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിലൊരു പേടി കുടുങ്ങി എന്ന് ഖുർആൻ പറഞ്ഞു. ഒരു പന്തികേട്, ഒരു പേടി, കാരണം വന്നിരിക്കുന്നത് മലക്കുകളാണ്. എന്തൊരുദ്ദേശത്തിലാണോ വന്നത്, ഞങ്ങൾ മലക്കുകളാണെന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ആ മലക്കുകളെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന, കൂടുതലറിയുന്ന ഇബ്രാഹിം നബി, ആ പേടി അദ്ദേഹത്തിന് പിന്നെ വിട്ടുമാറുന്നത് ഞങ്ങൾ വന്നത് ഇന്ന വിഷയങ്ങൾക്കൊക്കെയാണ്, സന്തോഷ വാർത്ത നൽകാൻ കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ആ പേടിയിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം ഇബ്രാഹിം നബിക്ക് കിട്ടി. അതുമാത്രമല്ല, വജാഅത്തുഹുൽ ബുഷറ, അദ്ദേഹത്തിനൊരു സന്തോഷവാർത്ത വന്നു കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? യുജാദിലുന, ജാദല യുജാദിലു എന്ന് പറഞ്ഞാൽ തർക്കിക്ക, ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കം, ജിദാൽ തർക്കത്തിനാണ് ജിദാൽ എന്ന് പറയാം. യുജാദിലുന, ഇബ്രാഹിം നബി നമ്മളോടതാ തർക്കിക്കുന്നു. ഫി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ, ജനതയുടെ കാര്യത്തിൽ എന്തായിരിക്കും തർക്കം? അവരെ നശിപ്പിക്കരുത് എന്നുള്ള തർക്കമായിരിക്കും അല്ലേ? അത് ഇബ്രാഹിം നബീൻ്റെ മനസ്സിൻ്റെ ഒരു വിശാലതയാണ്. പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. ലമ്മ ദഹബ അൻഹു അറൗഉ, ഭയം അദ്ദേഹത്തെ നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ മാ ഔജസ മിനൽ മലായിക്കത്തി ഖീഫത്തൻ, മലക്കുകൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു പേടി തോന്നി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഹീനലം യഅ്കുലു, അവർ ഭക്ഷിക്കാതിരുന്നപ്പോൾ. പിന്നെ ബഷറൂഹു ബഅദ ദാലിക ബിൽ വലദ്, അദ്ദേഹത്തിന് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു തൻ്റെ ഇസ്ഹാഖ് എന്ന സന്താനത്തെക്കുറിച്ച്. അതോടൊപ്പം ചെയ്തിട്ടുണ്ട്, വഅഖ്ബറൂഹു ബിഹലാഖി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊരു വിവരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മലക്കുകൾ ഇബ്രാഹിം നബിയെ അറിയിക്കുന്നുണ്ട്. ഇന്നാ മുഹ്ലിക്കു അഹ്ലി ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിലെ ആളുകളെ ഞങ്ങൾ നശിപ്പിക്കാൻ കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് സൂറത്തുൽ അങ്കബൂത്തിൽ പിന്നെ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അവരോട് തർക്കിക്കാണ് പിന്നെ, നിങ്ങൾ ആ ഗ്രാമത്തിൽ മുഅ്മിനുകളുണ്ടായിരിക്കെ ആ ഗ്രാമം നശിപ്പിക്കുകയാണോ? അതാണ് യുജാദിലുന, അള്ളാഹു പറഞ്ഞല്ലോ നമ്മുടെ കാര്യത്തിലതാ, യുജാദിലുന ഫി ഖൗമി ലൂത്ത്, ലൂത്തിൻ്റെ ജനതയുടെ വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് തർക്കിക്കുകയാണ് അല്ലേ. അഫത്തുഹ്ലിക്കൂന ഖറിയത്തൻ, ആ ഗ്രാമത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണോ, അതിൽ മുഅ്മിനുകളുണ്ടായിരിക്കെ? അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഗ്രാമത്തിൽ മുഅ്മിനുകൾ, ഇത്ര മുഅ്മിനുകളുണ്ടായിരിക്കെ നിങ്ങൾ നശിപ്പിക്കുകയാണോ? മലക്കുകളിൽ ഇല്ല ഇല്ല അങ്ങനെ പറയുന്നുണ്ട്. അവസാനം ലൂത്ത് നബി അലൈഹിസ്സലാം ഉള്ള ഒരു ജനതയാണത്, അവരെ നിങ്ങൾ നശിപ്പിക്കുമോ? അവിടെ എല്ലാവരും സത്യനിഷേധികളല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പോലെ വിശ്വാസികളായ, മുസ്ലിങ്ങളായ, മുഅ്മിനുകളായ ആളുകളില്ലേ? ഇന്ന ഫീഹാ ലൂത്തൻ, തീർച്ചയായും അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമുണ്ട്. അപ്പോൾ മലക്കുകളെ മറുപടി എന്താ? ഖാലു നഹ്നു അഅലമു ബിമം ഫീഹാ ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ലാ ഇംറാഅതഹു, തീർച്ചയായും ഞങ്ങൾക്കത് വ്യക്തമായിട്ടറിയാം. എന്ത്? അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമുണ്ട് എന്നുള്ളതൊക്കെ. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഹിലിനെയും, അഹിലെന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളെയും, ല നുനജ്ജിയന്നഹു, തീർച്ചയായും ഞങ്ങൾ രക്ഷപ്പെടുത്തും. എന്നിട്ട് പറയുന്നുണ്ട് ഇല്ലംബ്രതഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഷേധിയായിരുന്നു എന്ന് ഖുർആൻ സൂറത്തു നൂഹിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നൂഹിലൂടെ നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെയും ഭാര്യമാർ സത്യത്തിൽ നിഷേധികളായിരുന്നു. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത്, നിഷേധികളായ രണ്ട് സ്ത്രീകൾക്ക് ഉദാഹരണം. അള്ളാഹു നന്ദി കെട്ട രണ്ടു സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു സൂറത്തു തഹരീമിൽ നമ്മളെ പഠിപ്പിച്ചത്, ഒന്ന് ഇംറഅത നൂഹ്, മറ്റൊന്ന് വഇംറഅത ലൂത്ത്. ഒന്ന് നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ, രണ്ടാമത്തത് ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൂറത്തുൽ അങ്കബൂത്തിലും അള്ളാഹു പറഞ്ഞത്, ലൂത്തിൻ്റെ ജനതയെ നാം നശിപ്പിക്കും. പക്ഷേ ഇന്ന ഫീഹ ലൂത്തൻ ഖാലു നഹനു അഅലമു ബിമം ഫീഹ, മലക്കൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള വിശ്വാസികളെയും നൂഹിനെയും കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. ല നുനജ്ജിയന്നഹു വ അഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളായ ആളുകളെയും ഞങ്ങളെന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും. അതിൽ പ്രശ്നമൊന്നുമില്ല, അവരെ ഞങ്ങളെന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും, അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. പക്ഷേ ഇല്ലംബ്രതു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ ഫസക്കത്ത അൻഹും വത്മ അന്നത്തു നഫ്സുഹു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സമാധാനം വരുന്നത് എന്നല്ല തീർച്ചയായും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇല്ലംബ്രതുഹു കാനത്ത് മിനൽ ഗാബിരീൻ, ഒരു തൊട്ട വചനത്തിലൂടെ അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ ചില ഗുണങ്ങൾ പറയണം, ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. ഇന്ന തീർച്ചയായും ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹി സ്സലാം ലഹലീമുൻ, ഹലീം എന്ന് പറഞ്ഞാൽ ഏറെ സഹിക്കുന്നവൻ, സഹനശീലനാണ്. അവ്വാഹ്, ഏറെ അനുകമ്പയുള്ളവനാണ്. മുനീബ്, പശ്ചാത്താപമുള്ളവനും പശ്ചാത്തപിക്കുന്നവനുമാകുന്നു. അതായത് ഇബ്രാഹിം നബിയുടെ നല്ല സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അല്ലേ. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ, ആർക്കാണ് സഹിക്കാൻ കഴിയുക, ഹൃദയത്തിന് നല്ല വിശാരദയുള്ളവർക്കാണ്. ദു ഖുൽഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. വസഅത്തു സ്വദിരിൻ, ഹൃദയ വിശാലതയുള്ളയാളാണ്. വഅദു മുഗല്ലബിൻ, കോപത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ എല്ലാ യോഗ്യതകളും ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനുണ്ട്. അതേപോലെ അവ്വാഹ്, ഏറെ പിന്നെ സഹനശീലനാണ്, അനുകമ്പയുള്ളവനാണ്, പശ്ചാത്തപിക്കുന്നവനാണ്. എല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ യോഗ്യതയായിട്ട് ഇവിടെ പറയണം. മുനീബ്, മുനീബ് എന്ന് പറഞ്ഞാൽ റജാഉൻ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് പശ്ചാത്താപത്തോടുകൂടി തിരിച്ചു വരുന്ന ഒരടിമ, അതാണ് മുനീബ്. എങ്ങനെ? ബിമഅരിഫത്തിഹി വ മഹബ്ബത്തിഹി, തൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് തൻ്റെ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തിഷ്ടം കാരണം ആ റബ്ബിലേക്ക് സമ്പൂർണമായി കീഴൊതുങ്ങി തിരിച്ചു വരുന്ന ഒരു മുനീബാണ് അദ്ദേഹം, അല്ലാത്തതിൽ നിന്നൊക്കെ അകന്ന് മാറുന്ന. അതുകൊണ്ട് തന്നെ അള്ളാഹു അള്ളാഹുവിനോട് ഈ ഹൃദയത്തിൻ്റെ വിശാലതയും ഈ അനുകമ്പയും ഈ സഹനശീലതയും ഒക്കെ ഉള്ളതുകൊണ്ടുകൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാം അള്ളാഹുവിനോട് തർക്കിക്കുന്നത്. എന്ത് വിഷയത്തിലാണ് തർക്കിക്കുന്നത്? തൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ തൻ്റെ സഹോദര മറ്റൊരു പ്രവാചകനായിരുന്ന ലൂത്ത് നബിയുടെ നാട്ടിലുള്ള ആളുകളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അല്ലേ, പ്രവാചകന്മാരുടെ ഹൃദയത്തിൻ്റെ വിശാലതയും അവരുടെ അനുകമ്പയും ഒക്കെ അങ്ങനെയാണ്. തന്നെ തോഇഫിൽ നിന്ന് കല്ലെറിഞ്ഞാട്ടിയോടിച്ച് കൂക്കി വിളിച്ച് വിട്ട് അവസാനം ഒരു മലയുടെ ഒരു താഴ്വരയിലൊരു തോട്ടത്തിൽ വേദന സഹിച്ച് രക്തമൊലിക്കുന്ന കാലുമായി ഇരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് ചോദിക്കേണ്ട, തോഇഫുകാരുടെ തലയിലേക്ക് മലയെ ഒന്ന് മറിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യട്ടെ. അവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താ, അള്ളാഹു മഗ്ഫിർ ലി ഖൗമീ ഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹു അവർക്ക് നീ പുറത്തുകൊടുക്കുക, അവരറിവില്ലാത്ത ജനതയാണ്. അവരുടെ അടുത്തൊരു തലമുറയിൽ നിന്നെങ്കിലും നല്ല വിശ്വാസമുള്ള ആളുകളുണ്ടാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയും തന്നെ ഉപദ്രവിച്ചവർക്ക് വരെ മാപ്പ് കൊടുക്കാനുള്ള ഹൃദയത്തിൻ്റെ വിശാലതയും. മക്ക വിജയനാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ചരിത്രത്തിൽ ഏറ്റവും വലിയ മാപ്പായി മക്ക വിജയനാളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാപ്പിനെ കാണാൻ പറ്റും. ഒരാളെപ്പോലും, ഒരു കുട്ടിയെപ്പോലും നോവിക്കാതെ എല്ലാവർക്കും മാപ്പ് കൊടുത്ത തിരുനബി അല്ലേ? ശരിക്കും മക്കയിൽ മുഹമ്മദ് നബിയും സ്വഹാബികളും ജീവിച്ചപ്പോൾ അനുഭവിച്ച ആ പരീക്ഷണങ്ങൾ, ബഹിഷ്കരണങ്ങൾ, വധശ്രമങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പരിഹസിക്കലുകൾ, അവസാനം ഹിജറ പോകേണ്ട സാഹചര്യം, മദീനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവർ, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് മക്കയിൽ മക്ക വിജയിച്ചടക്കുന്ന നാളിൽ. പക്ഷേ ഒരാളോടും ഒരു പ്രതികാരം പോലും ചെയ്യാത്ത ആ ഹൃദയത്തിൻ്റെ വിശാലത, തീർച്ചയായും അതിൽ എന്തുണ്ട്? വളരെ വലിയ മാതൃക പ്രവാചകന്മാരിൽ വിശ്വാസികൾക്കുണ്ട്. ഇവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വളരെ വലിയ യോഗ്യതകൾ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. മൂന്ന് യോഗ്യതകൾ, പല യോഗ്യതകൾ ഇബ്രാഹിം നബിക്കുണ്ട്. ഇതല്ലാത്ത വചനങ്ങളിലൂടെ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ അടുത്ത് സിദ്ദീഖാണ്, ദുനിയാവിൽ അദ്ദേഹം മുസ്തഫയാണ്, പരലോകത്ത് അദ്ദേഹം സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ഖലീലുല്ലാഹിയാണ്, അബുൽ അംബിയ ആണ് എന്നു തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ, എല്ലാ കടമകളും ദൗത്യങ്ങളും നിറവേറ്റിയ മഹാപ്രവാചകനാണ്. എന്തെല്ലാം യോഗ്യതകളാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്! ഈ 75-ാമത്തെ ആയത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വളരെ വലിയ യോഗ്യതകളായി അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. ഇബ്രാഹിം നബി അങ്ങേയറ്റം സഹിക്കാൻ കഴിയുന്ന സഹനശീലനാണ്, അതേപോലെ അനുകമ്പയും ആർദ്രതയുമുള്ളവനാണ്, അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നവനാണ് തുടങ്ങിയ യോഗ്യതകളൊക്കെ അള്ളാഹു ഇബ്രാഹിം നബിയിൽ നമുക്ക് വിശദീകരിച്ചു നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി തൻ്റെ അടുത്തേക്ക് വന്ന മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ മലക്കുകളോട് തർക്കിച്ചു നോക്കുകയാണ്, തനിക്കൊരാശ്വാസം കിട്ടിയപ്പോൾ. കാരണം മുഹമ്മദ് നബിയെപ്പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഇങ്ങനെയാണ്, അവർ അവരുടെ മുമ്പിലുള്ള ജനതയെ, കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, അള്ളാഹു താക്കീത് ചെയ്യുന്നതിൻ്റെ ഗൗരവം, അള്ളാഹു ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അനുഭൂതി, എല്ലാം ബോധ്യമുള്ളവരാണ് അള്ളാഹൻ്റെ പ്രവാചകന്മാർ. ഇത് തങ്ങളുടെ ജനത ഇതൊന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയെങ്കിലെന്ന് അങ്ങേയറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കെങ്കിലും ഒരു അവസരം വീണ്ടും കിട്ടിയാൽ അതല്ലേ നല്ലത് എന്ന് പ്രവാചകന്മാർ ചിന്തിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനത്തെയും കൽപ്പനയെയും ലംഘിക്കാൻ ഒരാൾക്കും സാധിക്കില്ല, അത് ഖണ്ഡിതമായ തീരുമാനങ്ങളായിരിക്കും. ഏതായാലും ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൽ നമുക്ക് വളരെ വലിയ മാതൃകയാണ് വിശ്വാസികൾക്കുള്ളത്. ഈ ലോകത്തിനു തന്നെ വളരെയധികം ജീവിത യാത്രയിൽ വിശ്വാസികൾക്ക് ക്ഷമയുടെ, സഹനത്തിൻ്റെ, വിവേകത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, ആദർശ ധീരതയുടെ, തൗഹീദിൻ്റെ ഉജ്ജ്വലമായ വഴികളിൽ എല്ലാ രംഗത്തും മാതൃകകൾ സൃഷ്ടിച്ച ഒരു മഹാപ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശമാണ് ഇബ്രാഹിം നബി നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി ഉൾക്കൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കാനും അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ ശ്രമിക്കുക. അള്ളാഹു തന്നെ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് വചനം 74-75, അനുകമ്പയുടെ ആൾ രൂപം, അവതരണം ജംഷീർ സലാഹി.
5: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
5: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്.

0: പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور أضل على الحياة رحيما.
0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹജ

ഹരികൾക്ക് തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നുകൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കേരളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ ഹൂദ്, 50 മുതൽ 54 കൂടിയ വചനങ്ങൾ.
3: വചനം 50. വഇല ആദിൻ, ആദ് സമുദായത്തിലേക്കും, അഖാഹും അവരുടെ സഹോദരനെ, ഹൂദൻ ഹൂദിനെ, ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഇഅബുദു നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ അല്ലാഹുവിനെ, മാ ഇല്ല, ലക്കും നിങ്ങൾക്ക്, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും, ഗൈറുഹു അവനല്ലാത്ത, ഇൻ അല്ല, അന്തും നിങ്ങൾ, ഇല്ല അല്ലാതെ, മുഫ്തറൂൻ കള്ളം കെട്ടിച്ചമക്കുന്നവർ.

0: ആദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല, നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല.
1: വചനം 51. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന്റെ പേരിൽ, അജിറ, ഒരു പ്രതിഫലം, ഇൻ, അല്ല, അജിരിയ, എന്റെ പ്രതിഫലം, ഇല്ല, അല്ലാതെ, അലല്ലദി, യാതൊരുത്തന്റെ മേൽ, ഫതറനീ, എന്നെ സൃഷ്ടിച്ച, അഫലാ തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്നില്ലേ.
2: യാ ഖൗമി ലാ അസ്അലുക്കും

0: എന്റെ ജനങ്ങളെ, ഇതിൽ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവന്റെ മേൽ അല്ലാതെ ബാധ്യത ഇല്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്നില്ലേ?
1: വചനം 52. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്. സുമ്മ, പിന്നെ, തൂബു, നിങ്ങൾ മടങ്ങുവിൻ, ഇലൈഹി, അവങ്കലേക്ക്. യുർസിലി, അവൻ അയച്ചു തരും, അസ്സമാ, ആകാശത്തെ, അലൈക്കും, നിങ്ങൾക്ക്, മിദിറാറൻ, സമുദ്ധമായിട്ട്. വയസിദ്ക്കും, നിങ്ങൾക്കവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും, കുവ്വത്തൻ, ശക്തി, ഇല കുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയുടെ കൂടെ. വലാത്ത തവല്ലൗ, നിങ്ങൾ തിരിഞ്ഞുകളയുകയും അരുത്, മുജ്രിമീൻ, കുറ്റവാളികളായ നിലയിൽ. വയാ

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയും അരുത്.
1: യമൻ പ്രദേശങ്ങളിൽപ്പെട്ട അഹ്കാഫായിരുന്നു പ്രാചീന ഗോത്രമായ ആദ് വർഗത്തിൻ്റെ വാസസ്ഥലം. അവർ വിഗ്രഹാരാധകരായിരുന്നു. അവരുടെ ഗോത്രത്തിലും കുടുംബത്തിലുമുള്ള ആളായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവരുടെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ വിഗ്രഹാരാധന തുടങ്ങിയ തോന്നിയവാസങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. തൻ്റെ പ്രബോധനം കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ നിങ്ങളിൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നൂഹ് നബി അലൈഹിസ്സലാമയെ പോലെ തന്നെ അദ്ദേഹവും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. അങ്ങനെ തൻ്റെ പ്രബോധനം നിഷ്കളങ്കമാണെന്നും അതിൽ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പ്രവാചകന്മാരെയും പോലെ അദ്ദേഹത്തിനും പ്രഥമപ്രധാനമായി ഉപദേശിക്കുവാനുണ്ടായിരുന്നത് അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന തൗഹീദ് തന്നെ. ആദ് വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കയ്യൂക്കും മെയ്യൂക്കുമുള്ള ഒരു വർഗമായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചും അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയും വന്നാൽ അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമാക്കി തരികയും നിങ്ങളുടെ നിലവിലുള്ള ശക്തിയിലൂടെ ഇനിയും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാം. ഞങ്ങളെക്കാൾ ഊക്കുള്ളവർ ആരാണുള്ളതെന്ന് അഹങ്കാരപൂർവം അവർ പറയുകയും ചെയ്തിരുന്നു. 41:15 പശ്ചാത്താപവും പാപബോധവും പരലോകത്ത് വെച്ച് മാത്രമല്ല ഇഹത്തിൽ വെച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുവാൻ കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതായി സൂറത്ത് നൂഹിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി വന്നിരിക്കുന്നു: ആരെങ്കിലും പാപമോചനം തേടൽ കൈവിടാതിരുന്നാൽ അവന് അള്ളാഹു എല്ലാ ഞെരുക്കത്തിൽ നിന്നും രക്ഷാമാർഗം നൽകുകയും എല്ലാ ദുഃഖവിചാരങ്ങളിൽ നിന്നും മുക്തി നൽകുകയും അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്.
2: വചനം 53. ഖാലു, അവർ പറഞ്ഞു: യാ ഹൂദു, ഹൂദേ, മാ ജിഅ്തനാ, നീ ഞങ്ങൾക്ക് വന്നിട്ടില്ല, ബിബയ്യിനത്തിൻ, വ്യക്തമായ ഒരു തെളിവുകൊണ്ട്, വമാ നഹ്നു, ഞങ്ങളല്ലതാനും, ബിതാരിക്കി, ഉപേക്ഷിക്കുന്നവർ, അലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ, അൻ കൗലിക, നിന്റെ പറയൽ കൊണ്ട്, വമാ അല്ല, നഹ്നു, ഞങ്ങൾ, ലക, നിന്നെ, ബിമുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ,

0: അവർ പറഞ്ഞു, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. നിന്റെ വാക്കിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അഥവാ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരല്ലതാനും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല.
1: വചനം 54. ഇന്നഖൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ല, അല്ലാതെ, ഇഅ്തറാക, നിനക്ക് ബാധിച്ചിരിക്കുന്നു, ബഅദു, ചിലത്, ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളിലെ, ബിസൂഇൻ, വല്ല തിന്മയും. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ, നിശ്ചയം ഞാൻ, ഉഷ്ഹിദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാഹ, അല്ലാഹുവിനെ, വഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ, അന്നീ, ഞാൻ എന്ന്, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ, യാതൊന്നിൽ നിന്ന്, തുഷ്രിക്കൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്നു.

0: ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ചിലത് നിനക്ക് വല്ല തിന്മയും ബാധിപ്പിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവായവനാണെന്ന്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ ശബ്ദാവിഷ്കാരമായിരുന്നു സൂറത്തുൽ ഹൂദ്. 50 മുതൽ 54 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിശ്രം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല.
3: അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
5: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
4: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
6: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജു

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ 14-ൻ്റെ പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദൈ.

ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് ഖത്തമൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമൽ ഖുർആനിലൂടെ ജുസ് 14 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദൈ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality. Peace Radio. Tune to reality.
2: തിരുനബിയെ. നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസറുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിസ്ഡം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്,
3: എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാവാൻ കഴിയുക? അതിന്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരായ, സാങ്കേതികമായി നിരക്ഷരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് പ്രശസ്ത ഖാരി സഊദ് അശ്ശുറൈം പാരായണം ചെയ്യുന്നത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദു

0: തഅലമൂൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമാർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബിഹി വഅല മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹുറൂഫുൽ ഇസ്തിഇലാനെ പറ്റി പറഞ്ഞു. അത് നല്ല സ്വരഭാരത്തോടുകൂടി ശ്രദ്ധിച്ച് ചിരിക്കേണ്ടവയാണവ. ഖ സ്വാദ് ലാദ് ത്വാ ലാ ഗൈൻ ഖാഫ് അക്ഷരങ്ങൾ. പിന്നെ മറ്റൊന്ന്, ചില അക്ഷരങ്ങൾ ആദ്യത്തതിന് സുക്കൂനും പിന്നെ അതേ അക്ഷരം തന്നെ തൊട്ടടുത്ത് അത് അതിന് ശേഷം ഹർക്കത്തും കൂടി വന്നാൽ അതിന് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ ഫമാ റബിഹത്ത് തിജാറത്തുഹു, റബിഹത്ത് താക്ക് സുക്കൂനാണ്, പിന്നെ തിജാറത്ത് ആ താക്ക് കസുറുമാണ്, ഹർക്കത്തുണ്ട്. ആദ്യത്തതിന് സുക്കൂനും പിന്നെ കസുറും. അപ്പോൾ റബിഹത്ത് അത്ഷദ്ദോടുകൂടി ഉച്ചരിച്ചാൽ മതി. അതുപോലെ അനിൽറിബ് ബ് സുക്കൂൻ പിന്നെ ബി അസ്വാക്ക അതിന് കസർ. അപ്പോൾ അനിൽറിബി അസ്വാക്ക, മനസ്സിലായില്ലേ? അങ്ങനെ ഉച്ചരിക്കണം. പിന്നെ ശബ്ദത്തിന് സാമീപ്യമുള്ള അതേ അക്ഷരമല്ല, പക്ഷെ അതിനോട് സാമ്യമുള്ള മറ്റൊരക്ഷരം അടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെയും ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ വഖാലത്ത് ത്വാഇഫത്തും, ഖാലത്ത് ത്വാഇഫത്തും, അതായത് ഖാലത്ത് പിന്നെ ത്വായാണ്, തായും ത്വായും സാമി അല്പം സാമ്യമുള്ള അടുത്തടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? രണ്ടാമത്തെ അക്ഷരം ശബ്ദോടുകൂടി വഖാലത്ത്വാഇഫ എന്ന് ഓതണം. ഖാലത്ത് രണ്ടാമത്തെ അക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. അതുപോലെ തായും ദായും അങ്ങനെ തന്നെയാണ്. ഉജീബത്ത് ദഅവത്തുകുമ എന്നാണ്, ഉജീബത്ത് ദഅവ. അപ്പത്ത് ദ താക്ക് സുക്കൂന് പിന്നെ ദാക്ക് ഫത്ത്, അത് ദാല് ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. ഉജീബദ്ദഅവത്തുകും, ഉജീബദ്ദ. അതുപോലെ അബത്തും, നേരത്തെ നമ്മൾ സൂറത്തുൽ കാഫിറിൽ ഓതിയത് അബദ്ത്തും, അബദ് ദാല് പിന്നെ ത ആണ്, ദാലും തായും ഇതുപോലെ ശബ്ദസാമീപ്യമുള്ള അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അല്പം അടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങൾ. അപ്പോൾ അബദ്ത്തും എന്നുള്ളത് അബത്തും, അബത്തും എന്നോതുക. അതുപോലെ ദാലും വാഉം, ഇദ് ലമു എന്നുള്ളത് ഇദ്ലമു, ഇദ്ലമു, മനസ്സിലായില്ലേ? അതുപോലെ ലാമും റാഉം, ഖുൽ റബ്ബി എന്നുള്ളത് ഖുർ റബ്ബി, ഖുൽ റബ്ബി എന്നുള്ളത്
5: ഖുർറബ്ബി,
4: ഖുർറബ്ബി. അതുപോലെ നൂനും മീമും, അത് പിന്നെ മറ്റിൽ വരുന്നതാണ്, ഏത് ഇദ്ഗാംബി ഉന്നയിൽ. പിന്നെ ഇർക്കബ് മഅന ബാമ, ഇർക്കബ് മഅന എന്നാണ്, ഇർക്കബ് മഅന, അത് ബാ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുക. അപ്പോൾ ഇർക്കം മഅന, ഇർക്കബ് മഅന, മനസ്സിലായില്ലേ? അലം നഖ്ലുഖുക്കും, അത് നഖ്ലുഖുക്കും, അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾക്കിടയിൽ ഇതിന് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഇവ ഇദ്ഗാമിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത സൂറത്ത് നോക്കാം, സൂറത്തുൽ ഫീൽ. അതിൽ അലം യജ്അൽ കൈദഹും ഫീ തളലിൽ വർസല അലൈഹിം തൊയറന്നുമാവിൽ, പ്രത്യേകിച്ച് നിയമങ്ങളുണ്ട്. തൊയറൻ അബാബിയിൽ ഇൽഹാറാണ്, തൊയറൻ അ ഹംസ, തൻവീന് ശേഷം ഹംസ. പിന്നെ ബിഹിജാറത്തിമ്മിൻ, ഹിജാറത്തിൻ മിൻ, തൻവിന് ശേഷം മീമ്. അപ്പോൾ ഇത് ഗാംബി ഗുന്ന മിൻ സിജ്ജീൽ ഇഖ്ഫ ആണ്. മിൻ സിജ്ജീൽ. അപ്പോൾ ബിഹിജാറത്തിൻ, അതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാലും ഇതുപോലെ തന്നെയാണ്, ഒന്ന് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. അപ്പം അത് അത് പ്രത്യേകം ശ്രദ്ധിച്ചു. അത് എങ്ങനെ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ.
5: തർമീഹിം,
4: ഹിം അല്ല, തർമീഹിം.
5: തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ.
4: അയ്യോ. പിന്നെ ഫജഅലഹും കഅസ്ഫിം. ശ്രദ്ധിക്കലോ. ഓതാം. ആ ആ.

0: ശരിയാണ്, ഒന്നുകൂടി.
1: ترميهم بحجارة من سجيل
0: فجعلهم كعصف مأكول
1: فجعلهم كعصف مأكول.
0: ഈസു മീം സാക്കിനയുടെ നിയമങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. മീമസാക്കിന ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. മീമസാക്കിനയ്ക്ക് ശേഷം ബ വന്നാൽ ഇഹ്ഫാ ചെയ്ത് ഉച്ചരിക്കണം, അതായത് നല്ല മണിച്ചുകൊണ്ട്. അമാഹും ബി മുഅ്മിനീൻ, മനസ്സിലായില്ലേ? അമാഹും ബി, പിന്നെ മീമസാക്കിനയ്ക്ക് ശേഷം മീം അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് ഇരട്ടിപ്പിച്ച് ഓതുക. ഇതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇൽഹാറാണ്. അതായത് മീമസാക്കിനയ്ക്ക് ശേഷം ബ ആണെങ്കിൽ ഇഹ്ഫാ, ഇൽഹാർ ചെയ്തും ഓതാം എന്ന് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇഹ്ഫാ തന്നെയാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ

0: പിന്നെ മീം സാക്കിനക്ക് ശേഷം മീം തന്നെ വരികയാണെങ്കിൽ ഫീ ഖുലൂബിഹിം മറദ്,
1: ഫീ ഖുലൂബിഹിം മറദ്.
0: ആ ഇത് രണ്ട് സ്ഥലങ്ങളല്ലാത്ത എല്ലാ അക്ഷരങ്ങൾ വന്നാലും ഇൽഹാർ ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. മനസ്സിലായില്ലേ? വാഖിർ ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സിൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകാറുണ്ട്. സൂറത്തുൽ ഹശറിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് ഇന്ന് അത്തഹ്സിൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാഅല്ലാ സൂറത്തുൽ ഹശ്റിലെ 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
6: ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم ഖാഫ്
5: തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ഭാഗമാണ് മഖ്റജ്.
6: ലാ യുഖാതിലൂനകും, യുഖാതിലൂനകും അല്ല, ലാ യുഖാതിലൂനകും ജമീഅ.
5: സാക്കിന മീമിന് ശേഷം ജീം ഇസ്ഹാർ.
6: ലാ യുഖാതിലൂനകും ജമീഅ. ജമീഅൻ ഇല്ല, ജമീഅൻ
5: തൻവീനു ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ ഓതിപ്പോകുന്ന സമയത്ത് ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഇങ്ങനെയൊന്നും ഓതരുത്.
6: ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഫീ ഖുറ, ഇല്ല ഫീ ഖുറ.
5: വഖഫ് ചെയ്യുമ്പോൾ ഖുറ എന്ന് പറഞ്ഞു നിർത്താം. എന്നാൽ കൂട്ടി ഓതുമ്പോൾ
6: ഖുറം മുഹസ്സന
5: ഇങ്ങനെ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തൻവീനു ശേഷം മീമു വന്നാൽ ഇത് ഗംബിഗുന്ന, അവിടെ മണിക്കണം.
6: ഖുറം മുഹസ്സന,
5: തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
6: ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ. മുഹസ്സന, മുഹ
5: ഹ തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം സ്വാദ്.
6: മുഹസ്സന,
5: മുഹസ്സന അല്ല, മുഹസ്സന എന്നുമല്ല, മുഹസ്സ.
6: മുഹസ്സനതിൻ, മുഹസ്സനതിൻ ഔ,
5: തൻവീനു ശേഷം ഹംസ ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം, ഇസ്ഹാർ ചെയ്യണം.
6: മുഹസ്സനതിൻ ഔ, ഔ മിൻവ, ഔ മിൻവ.
5: നൂന് സാക്കിനേക്ക് ശേഷം വാ വന്നാൽ ഇത് ഗംബിഗുന്ന.
6: ഔ മിൻവറാഇ
5: ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വറായി ഇവിടെ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ് എന്ന് നമ്മൾ പഠിച്ചു. നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിൻ്റെ ഖദ്ർ അവിടെ നീട്ടണം. പിന്നെയോ ജുദുർ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. ജുദുർ, ജീമിന് ദൊമ്മ്, ദാലിന് ദൊമ്മ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. റായിന് കിസ്റാണ്, നിർത്തുമ്പോൾ ജുദുർ, സുക്കൂൻ റായിന് നൽകിക്കൊണ്ട് ജുദുർ. തിരെ അറിയാത്ത ആളുകൾ മനസ്സിലാക്കുക, ജുദുർ എന്നൊന്നും പറയരുത്, ജുദുർ, ജുദുർ. അപ്പോൾ
6: ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ
5: ഇങ്ങനെ ഓതുക. ബസുഹും ബൈനഹും ഷദീദ്. ബസുഹും ബസുഹും ബസുഹും അല്ല ബസുഹും ബൈനഹും എന്നാവരുത്. ബസുഹും ബസുഹും ബസുഹും ബൈനഹും സാക്കിനായ മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി അവ്യക്തമാക്കി അവിടെ മണിക്കണം. ബസുഹും ബൈനഹും ബസുഹും ബൈനഹും ബൈനഹും ഷദീദ് ഷദീദ്. വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം, അവിടെ നിർത്തുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം. ഷദീദ്. തഹ്സബുഹും തഹ്സബുഹും തഹ്സബുഹും അല്ല ഹ സുക്കൂനാണ്. ഹന് ഹന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. തഹ്സബുഹും തഹ്സബുഹും ജമീഅ ജമീഅ. വഖഫ് ചെയ്യുമ്പോൾ തഹ്സബുഹും ജമീഅ. രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം, കൂട്ടി ഓതുകയാണ് നല്ലത്. ജമീഅഉം തഹ്സബുഹും ജമീഅഉം വഖുലൂബുഹും. കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജമീഅഉം വഖുലൂബുഹും വഖുലൂബുഹും ശത്ത. തഹ്സബുഹും ജമീഅഉം വഖുലൂബുഹും ശത്ത. ഷത്ത. വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. ذلك بأنهم ذلك ذلك لا ذلك ذلك بأنهم نون مشدغ بأنهم قوم قوم لا قاف قوم لا قوم لا تنوين ശേഷം ലാം വന്നാൽ ഇദ്ഗാം ബില ഗുന്ന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. قوم لا قوم لا يعقلون لا يعقلون يأكلون الا യഅഖിലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഭാഗവുമാണ് മഖ്റജ്. ഖൗമുൽ ലാ യഅഖിലൂൻ. ഇനി അടുത്ത ആയത്ത് പതിനഞ്ചാമത്തെ ആയത്ത്. കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം. കമസലി അല്ല കമസലി, ഉച്ചാരണം പഠിക്കുക. കമസലി നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. കമസലി കമസലി അല്ല كَمَثَلِ الَّذِينَ الَّذِينَ الَّذِينَ الَّذِينَ مِنْ قَبْلِهِمْ مِنْ قَبْلِهِمْ مِنْ قَ نُونِنَ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും അതിൻ്റെ കൂടെ വന്നതിനാൽ സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കുക. مِنْ قَبْلِهِمْ قَبْ قَبْ ബാഇനെ ഖൽഖല ചെയ്യണം. مِنْ قَبْلِهِمْ مِنْ قَبْلِهِمْ قَرِيبًا مِنْ قَبْلِهِمْ قَرِيبًا ذَاقُوا وَبَالَ أَمْرِهِمْ ذَاقُوا أَلَّا ذَا ذَاقُوا وَبَالَ أَمْرِهِمْ أَمْرِهِمْ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത് അമർ. അതുപോലെ വമ്രഅതു, ഇവിടെയൊക്കെ അധികം ആളുകളും മീമിന് പകരം ബ ആണ് ഉച്ചരിക്കുക. അമ്രിഹിം അമ്രിഹിം അല്ല വമ്രഅതുഹു വമ്രഅതുഹു അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അതുപോലെ ലിക്കുല്ലിമ്രിയും ഒക്കെ, അവിടെയൊക്കെ സാക്കിന മീമിനെ ബ ആക്കിയിട്ട് മാറ്റും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ പറയേണ്ടത് അമ്രിഹിം വലഹും അമ്രിഹിം വലഹും അദാബുൻ അലീം വലഹും അദാബുൻ വലഹും മദാബല്ല വലഹും അദാബ് അദാബ് വലഹും അദാബുൻ അസാബ് എന്നല്ല അദാബ്. ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അദാബുൻ അലീം അദാബുൻ നലീം നലീം അല്ല നൂനല്ല ഹംസയാണ്. അദാബുൻ അലീം. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം ഇൻഷാല്ലാ. ഒന്നുകൂടെ ഈ ഭാഗം ശ്രദ്ധിക്കുക.
7: لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كَمَثَلِ الَّذِينَ مِنْ قَبْلِهِمْ قَرِيبًا
6: ذاقوا وبال أمرهم ولهم عذاب أليم.
5: സൂറത്തുൽ ഹഷറിലെ 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ. ഇന്ന് ശ്രോതാക്കൾ കേട്ടത് സൂറത്തുൽ ഹശ്റിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
8: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു

0: ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: ഇപ്പോൾ മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: ينطق بالحق وهم لا يظلمون.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ ഹൂദ്, 50 മുതൽ 54 കൂടിയ വചനങ്ങൾ.
1: വചനം 50. വഇല ആദിൻ, ആദ് സമുദായത്തിലേക്കും, അഖാഹും അവരുടെ സഹോദരനെ, ഹൂദൻ ഹൂദിനെ, ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഇഅ്ബുദൂ നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ അല്ലാഹുവിനെ, മാ ഇല്ല ലക്കും നിങ്ങൾക്ക്, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും, ഗൈറുഹു അവനല്ലാത്ത, ഇൻ അല്ല, അന്തും നിങ്ങൾ, ഇല്ല അല്ലാതെ, മുഫ്തറൂൻ കള്ളം കെട്ടിച്ചമക്കുന്നവർ.

0: ആദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല, നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല.
1: വചനം 51. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന്റെ പേരിൽ, അജിറ, ഒരു പ്രതിഫലം, ഇൻ, അല്ല, അജിരിയ, എന്റെ പ്രതിഫലം, ഇല്ല, അല്ലാതെ, അലല്ലദി, യാതൊരുത്തന്റെ മേൽ, ഫതറനീ, എന്നെ സൃഷ്ടിച്ച, അഫലാ തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്നില്ലേ.
2: യാ ഖൗമി ലാ അസ്അലുക്കും

0: എന്റെ ജനങ്ങളെ, ഇതിൽ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവന്റെ മേൽ അല്ലാതെ ബാധ്യത ഇല്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്നില്ലേ?
1: വചനം 52. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്. സുമ്മ, പിന്നെ, തൂബു, നിങ്ങൾ മടങ്ങുവിൻ ഇലൈഹി, അവങ്കലേക്ക്. യുർസിലി, അവൻ അയച്ചു തരും, അസ്സമാഅ, ആകാശത്തെ, അലൈക്കും, നിങ്ങൾക്ക്, മിദറാറൻ, സമുദ്രമായിട്ട്. വയസിദ്ക്കും, നിങ്ങൾക്കവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും, കുവ്വത്തൻ, ശക്തി, ഇല കുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയുടെ കൂടെ. വലാത്ത തവല്ലൗ, നിങ്ങൾ തിരിഞ്ഞുകളയുകയും അരുത്, മുജ്രിമീൻ, കുറ്റവാളികളായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയും അരുത്.
1: യമൻ പ്രദേശങ്ങളിൽപ്പെട്ട അഹ്കാഫ് ആയിരുന്നു പ്രാചീന ഗോത്രമായ ആദ് വർഗത്തിന്റെ വാസസ്ഥലം. അവർ വിഗ്രഹാരാധകരായിരുന്നു. അവരുടെ ഗോത്രത്തിലും കുടുംബത്തിലുമുള്ള ആളായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവരുടെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ വിഗ്രഹാരാധന തുടങ്ങിയ തോന്നിയവാസങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. തന്റെ പ്രബോധനം കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ നിങ്ങളിൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നൂഹ് നബി അലൈഹിസ്സലാമയെ പോലെ തന്നെ അദ്ദേഹവും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. അങ്ങനെ തന്റെ പ്രബോധനം നിഷ്കളങ്കമാണെന്നും അതിൽ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പ്രവാചകന്മാരെയും പോലെ അദ്ദേഹത്തിനും പ്രഥമ പ്രധാനമായി ഉപദേശിക്കുവാനുണ്ടായിരുന്നത് അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന തൗഹീദ് തന്നെ. ആദ് വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കയ്യൂക്കും മെയ്യൂക്കുമുള്ള ഒരു വർഗമായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചും അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയും വന്നാൽ അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമാക്കി തരികയും നിങ്ങളുടെ നിലവിലുള്ള ശക്തിയിലൂടെ ഇനിയും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാം. ഞങ്ങളെക്കാൾ ഊക്കുള്ളവർ ആരാണുള്ളതെന്ന് അഹങ്കാരപൂർവം അവർ പറയുകയും ചെയ്തിരുന്നു. 41:15 പശ്ചാത്താപവും പാപബോധവും പരലോകത്ത് വെച്ച് മാത്രമല്ല ഇഹത്തിൽ വെച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുവാൻ കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതായി സൂറത്ത് നൂഹിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി വന്നിരിക്കുന്നു: ആരെങ്കിലും പാപമോചനം തേടൽ കൈവിടാതിരുന്നാൽ അവന് അള്ളാഹു എല്ലാ ഞെരുക്കത്തിൽ നിന്നും രക്ഷാമാർഗം നൽകുകയും എല്ലാ ദുഃഖവിചാരങ്ങളിൽ നിന്നും മുക്തി നൽകുകയും അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്.
2: വചനം 53. ഖാലു, അവർ പറഞ്ഞു: യാ ഹൂദു, ഹൂദേ, മാ ജിഅ്തനാ, നീ ഞങ്ങൾക്ക് വന്നിട്ടില്ല, ബിബയ്യിനത്തിൻ, വ്യക്തമായ ഒരു തെളിവുകൊണ്ട്, വമാ നഹ്നു, ഞങ്ങളല്ലതാനും, ബിതാരിക്കി, ഉപേക്ഷിക്കുന്നവർ, അലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ, അൻ കൗലിക, നിന്റെ പറയൽ കൊണ്ട്, വമാ അല്ല, നഹ്നു, ഞങ്ങൾ, ലക, നിന്നെ, ബിമുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ,

0: അവർ പറഞ്ഞു, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. നിന്റെ വാക്കിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അഥവാ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരല്ലതാനും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല.
1: വചനം 54. ഇന്നഖൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ല അല്ലാതെ, ഇഅ്തറാക, നിനക്ക് ബാധിച്ചിരിക്കുന്നു, ബഅദു, ചിലത്, ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളിലെ, ബിസൂഇൻ, വല്ല തിന്മയും. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ നിശ്ചയം ഞാൻ, ഉഷ്ഹിദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാഹ, അല്ലാഹുവിനെ, വഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ, അന്നീ, ഞാൻ എന്ന്, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ, യാതൊന്നിൽ നിന്ന്, തുഷ്രിക്കൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്ന.

0: ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ചിലത് നിനക്ക് വല്ല തിന്മയും ബാധിപ്പിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവായവനാണെന്ന്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്തുൽ ഹൂദ് 50 മുതൽ 54 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് റേഡിയോ ഹൃദയവസന്തം ജംഷീർ സലാഹി അവതരിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറ ഹൗദ് 74-75 വചനങ്ങൾ, അനുകമ്പയുടെ ആൾ രൂപം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സൂറത്തുൽ ഹൂദിലെ 74-ാമത്തെ ആയത്താണ് വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചന ഇപ്രകാരമാകുന്നു: ഫലമ്മാ ദഹബ, പോയപ്പോൾ, വിട്ടുമാറിയപ്പോൾ, അൻ ഇബ്രാഹീം, ഇബ്രാഹീം അലൈഹിസ്സലാമിൽ നിന്ന്, അർ റൗഉ, പേടി, ഭയം, വജാഅത്തുഹു, അദ്ദേഹത്തിന് വന്നുകിട്ടുകയും ചെയ്തപ്പോൾ, അൽ ബുശറ, സന്തോഷവാർത്ത, യുജാദിലുന, അദ്ദേഹം നമ്മളോടതാ തർക്കിക്കുന്നു, ഫീ ഖൗമി, ഒരു ജനതയുടെ കാര്യത്തിൽ, ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ. ഇവിടെ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. ആ മലക്കുകളുടെ വരവിൻ്റെ ഉദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ വ്യക്തമാക്കി. ആദ്യ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ഇബ്രാഹിം നബിക്ക് അവരെ മനസ്സിലായില്ല, തിരിച്ചറിഞ്ഞില്ല. അതിഥി സൽക്കാരം മനുഷ്യരെന്നുള്ള നിലക്ക് അതാണെന്ന് വിചാരിച്ച് അവരെ സൽക്കരിക്കാനും അതിഥി സൽക്കാരത്തിനൊക്കെ ഒരുങ്ങി. പക്ഷേ അവരല്ലാഹുവിൻ്റെ മലക്കുകളാണ്. അവരുടെ വരവിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളായിരുന്നു: ഒന്ന്, ഇബ്രാഹിം നബിക്ക് ഒരു സന്താനത്തിന്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനത്തിന് നൽകുന്നു അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, ആ സന്തോഷ വാർത്ത അറിയിക്കാൻ. രണ്ടാമത്തത്, ഇബ്രാഹിം നബിയുടെ സമകാലീകനായിരുന്ന, ഇബ്രാഹിം നബിയുടെ ബന്ധുകൂടിയായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം, സദൂം എന്ന നാട്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജനത, സ്വവർഗ രതി എന്ന അതികഠിനമായ ഗുരുതരമായ കുറ്റത്തിൽ വ്യാപൃതരായിരുന്ന ഒരു ജനത, അള്ളാഹുവിനോട് ശിർക്കും നന്ദികേടും പ്രവർത്തിച്ച് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച, അദ്ദേഹത്തെ വരെ മാനം കെടുത്താൻ ശ്രമിച്ച ആ ജനതയുടെ നാശത്തിന്, അവരെ നശിപ്പിക്കുന്നതിന്, അവരെ ശിക്ഷിക്കുന്നതിന് ഭൂമിയിൽ തന്നെ, അതിനു വേണ്ടി കൂടിയാണ് ഈ മലക്കുകൾ വന്നിരിക്കുന്നത് എന്ന വിവരം അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇബ്രാഹിം ഈ സൂറത്ത് ഹൂദിലെ 74-ാമത്തെ വചനത്തിലൂടെ ആ വിവരത്തോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. അതിപ്രകാരമാണ്: ഫലം മാ ദഹബ അൻ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിട്ടുമാറിയപ്പോൾ, അറൗഉ ഭയം, ഏതാണ് ഈ ഭയം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നവർ, അവർ മനുഷ്യരാണെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവം ഒരുക്കി അവരെ സൽക്കരിക്കാണ്. പക്ഷേ അവരുടെ കൈകൾ ആ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് കാണുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിലൊരു പേടി കുടുങ്ങി എന്ന് ഖുർആൻ പറഞ്ഞു. ഒരു പന്തികേട്, ഒരു പേടി, കാരണം വന്നിരിക്കുന്നത് മലക്കുകളാണ്. എന്തൊരുദ്ദേശത്തിലാണോ വന്നത്, ഞങ്ങൾ മലക്കുകളാണെന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ആ മലക്കുകളെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന, കൂടുതൽ അറിയുന്ന ഇബ്രാഹിം നബി ആ പേടി അദ്ദേഹത്തിന് പിന്നെ വിട്ടുമാറുന്നത് ഞങ്ങൾ വന്നത് ഇന്ന വിഷയങ്ങൾക്കൊക്കെയാണ്, സന്തോഷ വാർത്ത നൽകാൻ കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ആ പേടിയിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം ഇബ്രാഹിം നബിക്ക് കിട്ടി. അതുമാത്രമല്ല, വജാഅത്തുഹുൽ ബുഷറ, അദ്ദേഹത്തിനൊരു സന്തോഷ വാർത്ത വന്നു കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? യുജാദിലുന, ജാദല യുജാദിലു എന്ന് പറഞ്ഞാൽ തർക്കിക്ക, ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കം, ജിദാൽ തർക്കത്തിനാണ് ജിദാൽ എന്ന് പറയാം. യുജാദിലുന, ഇബ്രാഹിം നബി നമ്മളോടതാ തർക്കിക്കുന്നു. ഫി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ, ജനതയുടെ കാര്യത്തിൽ എന്തായിരിക്കും ആ തർക്കം? അവരെ നശിപ്പിക്കരുത് എന്നുള്ള തർക്കമായിരിക്കും അല്ലേ? അത് ഇബ്രാഹിം നബീൻ്റെ മനസ്സിൻ്റെ ഒരു വിശാലതയാണ്. പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. ലമ്മ ദഹബ അൻഹു അറൗഉ, ഭയം അദ്ദേഹത്തെ നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ മാ ഔജസ മിനൽ മലായിക്കത്തി ഖീഫത്തൻ, മലക്കുകൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പേടി തോന്നി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഹീനലം യഅ്കുലു, അവർ ഭക്ഷിക്കാതിരുന്നപ്പോൾ. പിന്നെ ബഷറൂഹു ബഅദ ദാലിക ബിൽ വലദ്, അദ്ദേഹത്തിന് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു തൻ്റെ ഇസ്ഹാഖ് എന്ന സന്താനത്തെക്കുറിച്ച്. അതോടൊപ്പം ചെയ്തിട്ടുണ്ട്, വ അഖ്ബറൂഹു ബി ഹലാഖി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊരു വിവരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മലക്കുകൾ ഇബ്രാഹിം നബിയെ അറിയിക്കുന്നുണ്ട്. ഇന്നാ മുഹ്ലിക്കു അഹ്ലി ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിലെ ആളുകളെ ഞങ്ങൾ നശിപ്പിക്കാൻ കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് സൂറത്തുൽ അങ്കബൂത്തിൽ പിന്നെ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അവരോട് തർക്കിക്കാണ്, പിന്നെ നിങ്ങൾ ആ ഗ്രാമത്തിൽ മുഅ്മിനുകളുണ്ടായിരിക്കെ ആ ഗ്രാമം നശിപ്പിക്കുകയാണോ? അതാണ് യുജാദിലുന, അള്ളാഹു പറഞ്ഞല്ലോ നമ്മുടെ കാര്യത്തിലതാ, യുജാദിലുന ഫി ഖൗമി ലൂത്ത്, ലൂത്തിൻ്റെ ജനതയുടെ വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് തർക്കിക്കുകയാണ് അല്ലേ. അഫതുഹ്ലിക്കൂന ഖറിയത്തൻ, ആ ഗ്രാമത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണോ, അതിൽ മുഅ്മിനുകളുണ്ടായിരിക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഗ്രാമത്തിൽ മുഅ്മിനീങ്ങൾ ഇത്ര മുഅ്മിനീങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങൾ നശിപ്പിക്കണോ, മലക്കളിൽ പറയില്ല ഇല്ല അങ്ങനെ പറയുന്നുണ്ട്. അവസാനം ലൂത്ത് നബി അലൈഹിസ്സലാം ഉള്ള ഒരു ജനതയാണത്, അവരെ നിങ്ങൾ നശിപ്പിക്കുമോ? അവിടെ എല്ലാവരും സത്യനിഷേധികളല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പോലെ വിശ്വാസികളായ മുസ്ലിങ്ങളായ മുഅ്മിനുകളായ ആളുകളില്ലേ? ഇന്ന ഫീഹാ ലൂത്തൻ, തീർച്ചയായും അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമുണ്ട്. അപ്പോൾ മലക്കാല മറുപടി എന്താ? ഖാലു നഹ്നു അഅ്ലമു ബിമാ ഫീഹാ ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ലാ ഇംറാഅതുഹു. തീർച്ചയായും ഞങ്ങൾക്കത് വ്യക്തമായിട്ടറിയാം. എന്ത്? അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഹ്ലിനെയും, അഹ്ലെന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളെയും, ല നുനജ്ജിയന്നഹു തീർച്ചയായും ഞങ്ങൾ രക്ഷപ്പെടുത്തും. എന്നിട്ട് പറയുന്നുണ്ട് ഇല്ലാ ഇംറാഅതുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഷേധിയായിരുന്നു എന്ന് ഖുർആൻ സൂറത്തു നൂഹിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നൂഹിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാർ സത്യത്തിൽ നിഷേധികളായിരുന്നു. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാഅത നൂഹ് വഇംറാഅത ലൂത്ത്. നിഷേധികളായ രണ്ട് സ്ത്രീകൾക്ക് ഉദാഹരണം, അള്ളാഹു നന്ദി കെട്ട രണ്ടു സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു സൂറത്തു തഹരീമിൽ നമ്മളെ പഠിപ്പിച്ചത്. ഒന്ന് ഇംറാഅത നൂഹ്, മറ്റൊന്ന് വഇംറാഅത ലൂത്ത്. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, രണ്ടാമത്തത് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൂറത്തുൽ അങ്കബൂത്തിലും അള്ളാഹു പറഞ്ഞത് ലൂത്തിൻ്റെ ജനതയെ നാം നശിപ്പിക്കും. പക്ഷേ ഇന്ന ഫീഹാ ലൂത്തൻ ഖാലു നഹ്നു അഅ്ലമു ബിമാ ഫീഹാ, മലക്കൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള വിശ്വാസികളെയും നൂഹിനെയും കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. ലനുനജ്ജിയന്നഹു വഅഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളായ ആളുകളെയും ഞങ്ങളെന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. അതിൽ പ്രശ്നമൊന്നുമില്ല, അവരെ ഞങ്ങളെന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും, അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. പക്ഷേ ഇല്ലം ബ്രഅത്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ ഫസക്കത അൻഹും വത്മഅന്നത്തു നഫ്സുഹു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സമാധാനം വരുന്നത് എന്നെല്ലാം തീർച്ചയായും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇല്ലം ബ്രഅത്തുഹു കാനത്ത് മിനൽ ഗാബിരീൻ, ഒരു തൊട്ട വചനത്തിലൂടെ അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചില ഗുണങ്ങൾ പറയണം. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. ഇന്ന, തീർച്ചയായും ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലഹലീമുൻ, ഹലീം എന്ന് പറഞ്ഞാൽ ഏറെ സഹിക്കുന്നവൻ, സഹനശീലനാണ്. അവ്വാഹ്, ഏറെ അനുകമ്പയുള്ളവനാണ്. മുനീബ്, പശ്ചാത്താപമുള്ളവനും പശ്ചാത്തപിക്കുന്നവനുമാകുന്നു. അതായത് ഇബ്രാഹിം നബിയുടെ നല്ല സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അല്ലേ. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ, ആർക്കാണ് സഹിക്കാൻ കഴിയുക? ഹൃദയത്തിന് നല്ല വിശാരദയുള്ളവർക്കാണ്. ദു ഖുൽഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. വസഅത്തു സ്വദിരിൻ, ഹൃദയ വിശാലതയുള്ളയാളാണ്. വഅദു മുഗ്ലബിൻ, കോപത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ എല്ലാ യോഗ്യതകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ട്. അതേപോലെ അവ്വാഹ്, ഏറെ പിന്നെ സഹനശീലനാണ്, അനുകമ്പയുള്ളവനാണ്, പശ്ചാത്തപിക്കുന്നവനാണ്. എല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ യോഗ്യതയായിട്ട് ഇവിടെ പറയണം. മുനീബ്, മുനീബ് എന്ന് പറഞ്ഞാൽ റജാഉൻ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് പശ്ചാത്താപത്തോടുകൂടി തിരിച്ചു വരുന്ന ഒരടിമ, അതാണ് മുനീബ്. എങ്ങനെ? ബിമഅരിഫത്തിഹി വമഹബ്ബത്തിഹി, തൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് തൻ്റെ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കാരണം ആ റബ്ബിലേക്ക് സമ്പൂർണമായി കീഴൊതുങ്ങി തിരിച്ചു വരുന്ന ഒരു മുനീബാണ് അദ്ദേഹം. അല്ലാത്തതിൽ നിന്നൊക്കെ അകന്ന് മാറുന്ന, അതുകൊണ്ട് തന്നെ അള്ളാഹു അള്ളാഹുവിനോട് ഈ ഹൃദയത്തിൻ്റെ വിശാലതയും ഈ അനുകമ്പയും ഈ സഹനശീലതയും ഒക്കെ ഉള്ളതുകൊണ്ടുകൂടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തർക്കിക്കുന്നത്. എന്ത് വിഷയത്തിലാണ് തർക്കിക്കുന്നത്? തൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ തൻ്റെ സഹോദര മറ്റൊരു പ്രവാചകനായിരുന്ന ലൂത്ത് നബിയുടെ നാട്ടിലുള്ള ആളുകളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അല്ലേ, പ്രവാചകന്മാരുടെ ഹൃദയത്തിൻ്റെ വിശാലതയും അവരുടെ അനുകമ്പയും ഒക്കെ അങ്ങനെയാണ്. തന്നെ തോഈഫിൽ നിന്ന് കല്ലെറിഞ്ഞാട്ടിയോടിച്ച് കൂക്കി വിളിച്ച് വിട്ട് അവസാനം ഒരു മലയുടെ ഒരു താഴ്വരയിലൊരു തോട്ടത്തിൽ വേദന സഹിച്ച് രക്തമൊലിക്കുന്ന കാലുമായി ഇരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് ചോദിക്കേണ്ട, തോഈഫുകാരുടെ തലയിലേക്ക് മലയെ ഒന്ന് മറിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യട്ടെ. അവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ, അല്ലാഹു മഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹുവേ അവർക്ക് നീ പുറത്തുകൊടുക്ക്, അവരറിവില്ലാത്ത ജനതയാണ്, അവരുടെ അടുത്തൊരു തലമുറയിൽ നിന്നെങ്കിലും നല്ല വിശ്വാസമുള്ള ആളുകളുണ്ടാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയും തന്നെ ഉപദ്രവിച്ചവർക്ക് വരെ മാപ്പ് കൊടുക്കാനുള്ള ഹൃദയത്തിൻ്റെ വിശാലതയും. മക്ക വിജയനാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ചരിത്രത്തിൽ ഏറ്റവും വലിയ മാപ്പായി മക്ക വിജയനാളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാപ്പിനെ കാണാൻ പറ്റും. ഒരാളെപ്പോലും, ഒരു കുട്ടിയെപ്പോലും നോവിക്കാതെ എല്ലാവർക്കും മാപ്പ് കൊടുത്ത തിരുനബി അല്ലേ? ശരിക്കും മക്കയിൽ മുഹമ്മദ് നബിയും സ്വഹാബികളും ജീവിച്ചപ്പോൾ അനുഭവിച്ച ആ പരീക്ഷണങ്ങൾ, ബഹിഷ്കരണങ്ങൾ, വധശ്രമങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പരിഹസിക്കലുകൾ, അവസാനം ഹിജറ പോകേണ്ട സാഹചര്യം, മദീനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവർ, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് മക്കയിൽ മക്ക വിജയിച്ചടക്കുന്ന നാളിൽ. പക്ഷേ ഒരാളോടും ഒരു പ്രതികാരം പോലും ചെയ്യാത്ത ആ ഹൃദയത്തിൻ്റെ വിശാലത, തീർച്ചയായും അതിൽ എന്തുണ്ട്, വളരെ വലിയ മാതൃക പ്രവാചകന്മാരിൽ വിശ്വാസികൾക്കുണ്ട്. ഇവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വളരെ വലിയ യോഗ്യതകൾ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. മൂന്ന് യോഗ്യതകൾ, പല യോഗ്യതകൾ ഇബ്രാഹിം നബിക്കുണ്ട്. ഇതല്ലാത്ത വചനങ്ങളിലൂടെ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ അടുത്ത് സ്വദീഖാണ്, സിദ്ദീഖാണ്, ദുനിയാവിൽ അദ്ദേഹം മുസ്തഫയാണ്, പരലോകത്ത് അദ്ദേഹം സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ഖലീലുല്ലാഹിയാണ്, അബുൽ അംബിയ ആണ് എന്നു തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ, എല്ലാ കടമകളും ദൗത്യങ്ങളും നിറവേറ്റിയ മഹാപ്രവാചകനാണ്, എന്തെല്ലാം യോഗ്യതകളാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഈ 75-ാമത്തെ ആയത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വളരെ വലിയ യോഗ്യതകളായി അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത്, ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, ഇബ്രാഹിം നബി അങ്ങേയറ്റം സഹിക്കാൻ കഴിയുന്ന സഹനശീലനാണ്, അതേപോലെ അനുകമ്പയും ആർദ്രതയും ഉള്ളവനാണ്, അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നവനാണ് തുടങ്ങിയ യോഗ്യതകളൊക്കെ അള്ളാഹു ഇബ്രാഹിം നബിയിൽ നമുക്ക് വിശദീകരിച്ചു നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി തൻ്റെ അടുത്തേക്ക് വന്ന മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ മലക്കുകളോട് തർക്കിച്ചു നോക്കുകയാണ് തനിക്കൊരാശ്വാസം കിട്ടിയപ്പോൾ. കാരണം മുഹമ്മദ് നബിയെപ്പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഇങ്ങനെയാണ്, അവർ അവരുടെ മുമ്പിലുള്ള ജനതയെ, കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, അള്ളാഹു താക്കീത് ചെയ്യുന്നതിൻ്റെ ഗൗരവം, അള്ളാഹു ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അനുഭൂതി എല്ലാം ബോധ്യമുള്ളവരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. ഇത് തങ്ങളുടെ ജനത ഇതൊന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയെങ്കിലെന്ന് അങ്ങേയറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കെങ്കിലും ഒരു അവസരം വീണ്ടും കിട്ടിയാൽ അതല്ലേ നല്ലത് എന്ന് പ്രവാചകന്മാർ ചിന്തിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനത്തെയും കൽപ്പനയെയും ലംഘിക്കാൻ ഒരാൾക്കും സാധിക്കൂല, അത് ഖണ്ഡിതമായ തീരുമാനങ്ങളായിരിക്കും. ഏതായാലും ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൽ നമുക്ക് വളരെ വലിയ മാതൃകയാണ് വിശ്വാസികൾക്കുള്ളത്. ഈ ലോകത്തിനു തന്നെ വളരെയധികം ജീവിത യാത്രയിൽ വിശ്വാസികൾക്ക് ക്ഷമയുടെ, സഹനത്തിൻ്റെ, വിവേകത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, ആദർശ ധീരതയുടെ, തൗഹീദിൻ്റെ ഉജ്ജ്വലമായ വഴികളിൽ എല്ലാ രംഗത്തും മാതൃകകൾ സൃഷ്ടിച്ച ഒരു മഹാപ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശമാണ് ഇബ്രാഹിം നബി നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി ഉൾക്കൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കാനും അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ ശ്രമിക്കുക. അള്ളാഹു തന്നെ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ല അല്ലാഹു അല നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് വചനം 74-75, അനുകമ്പയുടെ ആൾരൂപം, അവതരണം ജംഷീർ സലാഹി.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Quran Radio. Tanzeel. ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയും മൂന്നാം അധ്യായം സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്യുന്നത് പ്രശസ്ത ഖാരി മിഷാരി റാഷിദ് അൽ അഫാസി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫ്രാസി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 14 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദൈ.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 14 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദൈ.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
1: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ് വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയുധങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ. പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിസ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് സ്വാഗതം, പ്രവേശിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 32-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
5: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ സൂറ ഹൂദ് 36 മുതൽ സൂറ യൂസുഫ് സൂറ റാദ്. പാരായണം നിർവഹിക്കുന്നത് സൗദ് അഷ്റൈം.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: ിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹഷറിലെ 18-19-20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷറിലെ 18-19-20 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക.
7: അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻസുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون.
6: ഇവിടെ ഈ ആയത്തുകൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നവരാണ്, പലപ്പോഴും ഓതുന്ന ആളുകളൊക്കെയാണ്. ഇൻഷാല്ലാ അത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, യാ അയ്യുഹ മദ്ദ് മുൻഫസിൽ. മദ്ദിൻ്റെ അക്ഷരമായലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. ആമനു ഇത്തഖുല്ലാഹ്, ആമനു ഇത്തഖുല്ലാഹ്. ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങണം. ആമനു ഇത്തഖുല്ലാഹ്. ഖാഫിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം ചെറുനാക്ക്. ഇത്തഖു ഖ, ഇത്തഖുല്ലാഹ്. വൽതൻദുർ, വൽതൻദുർ അല്ല, വൽതൻദുർ. വൽതൻദുർ. സാക്കിന നൂന് ശേഷം ദാദാണ് ഇഖ്ഫാ ബി ഗുന്ന. ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിൽ ആക്കുവാൻ ശ്രദ്ധിക്കണം. ഇസ്തിഇലാന്റെ അക്ഷരങ്ങളുടെ കൂടെ ഗുന്ന വരുമ്പോൾ അങ്ങനെ ആക്കുവാൻ ശ്രദ്ധിക്കുക. നൂനു സാക്കിനയും തൻവീനും. വൽ തൻദുർ. നഫ്സുമ്മ, നഫ്സുൻ തൻവീൻ, ശേഷം മീം ഇത് ഗം ബി ഗുന്ന. നഫ്സുമ്മ, നഫ്സുമ്മ. ഇങ്ങനെ മണിച്ചുകൊണ്ട് ഇത് ഗം ചെയ്ത് മണിക്കണം. മാ ഖദ്ദമത്, മാ ഖദ്ദമത് ലിഗദ്. മാ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. നേരത്തെ പറഞ്ഞു നഫ്സുമ്മ ഖദ്ദമത്. ഖ ഖദ്ദമത് അല്ല, ഖദ്ദമത്. ഖദ്ദമത് എന്നും പറയരുത്, താഇനെ ഖൽഖല ചെയ്യരുത്. ഖദ്ദമത് ലിഗദ്, ലിഗദ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ ഖൽഖല ചെയ്യണം. ലിഗദ്, ലിഅദ് അല്ല, ഗൈനാണ്. മാ ഖദ്ദമത്, മാ ഖദ്ദമത് ലിഗദ്. ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കുക. വത്തഖുല്ലാഹ്, വത്തഖുല്ലാഹ്. അവിടെ നിർത്തുമ്പോൾ അല്ലാഹ് എന്ന് ഹാഇന് സുക്കുൻ നൽകിക്കൊണ്ട് രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ഇനിയോ ലിഗദ്യൂവത്തഖുല്ല കൂട്ടി ഒതുകയാണെങ്കിൽ തെൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലിഗദ്യൂവത്തഖുല്ല. ഇങ്ങനെ ഇന്നല്ലാഹ നൂന് ശബ്ദ് മണിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമ, ഖബീർ, ഖബീർ അല്ല, ഖ. ഖബീറും ബിമ തൻവീനു ശേഷം ബ, ഇഖ്ലാബ് തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖബീറും ബിമ തഅമലൂൻ, തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ. അടുത്ത ആയത്ത് വലാ തകൂനു കല്ലദീന നസുല്ലാഹ്. വലാ തകൂനു കല്ലദീന, കല്ലസീന അല്ല, കല്ലദീന. നസുല്ലാഹ, നസുല്ലാഹ. ഫഅൻസാഹും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅൻസാഹും അൻഫുസഹും. സാക്കിന മീമിന് ശേഷം ഹംസ. ഫഅൻസാഹും അൻഫുസഹും എന്നുള്ളത് ഫഅൻസാഹും മൻഫുസഹും എന്ന് പറയരുത്, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻഫുസഹും ഇഖ്ഫാ ബിഗുന്ന, അൻഫുസഹും. ഉലായിക മദ്ദ് മുത്തസിൽ. ഉലായിക നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. ഹുമുൽ ഫാസിഖൂൻ, ഹുമുൽ ഫാസിഖൂൻ. ഖാഫിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. ഫാസിഖൂൻ ആവരുത്, ഫാസിഖൂൻ. അടുത്ത ആയത്ത് ലാ യസ്തവി അസ്ഹാബുന്നാർ. ലാ യസ്തവി, യസ്തവി. തഅ്നെ കനപ്പിച്ച് ഉച്ചരിക്കരുത്, ലൈറ്റായിട്ട് ഉച്ചരിക്കണം. ലാ യസ്തവി, ലാ യസ്തവി അല്ല, ലാ യസ്തവി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്ത, മുസ്ത അല്ല, മുസ്തഖീം പോലെ. അസ്ഹാബു സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അസ്ഹാബ്, ഹ തൊണ്ടയുടെ മധ്യഭാഗം. അസ്ഹാബ് എന്ന് പറയരുത്. അസ്ഹാബുന്നാരി നൂൻ മുഷദ്ദഗുന്ന, നൂനിന് ശബ്ദുണ്ട്, മണിക്കണം. അസ്ഹാബുന്നാരി വ അസ്ഹാബു. ഇവിടെയും സ്വാദും ഹ ഒക്കെ ശ്രദ്ധിക്കുക. വ അസ്ഹാബുൽ ജന്ന, വ അസ്ഹാബുൽ ജന്ന. നൂന് ശബ്ദ് മണിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ജന്ന, തഅ്ന് ഹാഇന് സുക്കൂൻ നൽകുന്ന ആ ശബ്ദമാണ് വേണ്ടത്. ജന്ന
8: അസ്ഹാബുൽ ജന്നതി, അസ്ഹാബു സ്വാദിഹ അൽ ജന്നതി നൂൻ മുശദ്ദഹുന്ന ഹുമുൽ ഫായിസൂൻ മദ് മുത്തസിൽ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഹുമുൽ ഫായിസൂൻ ഇങ്ങനെ അവസാനത്തിൽ മദ് ആയിരുന്നു സുക്കൂനാണ്. ഒന്നുകൂടെ ഈ ആയത്തുകൾ ശ്രദ്ധിക്കുക.
9: യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് ഇത്തഖുല്ലാഹ വൽതൻസുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون
8: سورة الحشر لي 18, 19, 20 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാഹ് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനൊക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
10: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബക്ര 30 മുതൽ 39 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
4: أعوذ بالله من الشيطان الرجيم
5: وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബഖറയിലെ 30 മുതൽ 39 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.
2: أَمْ

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആന്റെ വിവരണവും വ്യാഖ്യാനവും പ്രാമാണികമായി മനസ്സിലാക്കാൻ ശ്രോതാക്കൾക്ക് സഹായകമായ ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിന്റെ 79-80-81 വചനങ്ങളെ അടിസ്ഥാനമാക്കി ലൂത്ത് നബിയുടെ ജനതയുടെ അനിവാര്യ പതനം ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما جاءت رسلنا لوطا سيئ بهم وضاق بهم ذرعا وقال هذا يوم عصيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവം ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ അവസാന ഭാഗത്തുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുന്ന ആ രംഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ലൂത്ത് നബിയുടെ ജനത വളരെ ഗുരുതരമായ കുറ്റം ചെയ്യുന്ന സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ഒരു ജനതയായിരുന്നു. അവരിൽ നിയോഗിതനായ ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്കും പരലോക ചിന്തകളിലേക്കും ക്ഷണിക്കുകയും അവർ ചെയ്യുന്ന ഈ ദുർനടപ്പിനെതിരെ ശക്തമായ താക്കീത് അവർക്ക് നൽകുകയും ഒക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പ്രവാചകനെ അവഗണിക്കുകയും അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെ ധിക്കരിക്കുകയും ചെയ്ത ആ ജനത, അവരുടെ നാശം അവർ സ്വയം വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തിയ ഒരു സാഹചര്യം. അവരെ നശിപ്പിക്കാൻ വേണ്ടി, അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകൾ വരുന്ന വഴിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് കയറി. കഴിഞ്ഞ ക്ലാസ്സിൽ വചനങ്ങളിൽ നമ്മളത് മനസ്സിലാക്കി ശേഷം അവർ ലൂത്ത് നബിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലാണ് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവർ ലൂത്ത് നബിയുടെ വീട്ടിൽ വന്നപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അവരുടെ കാര്യം ആലോചിച്ച് ആകെ അസ്വസ്ഥനാവുകയാണ്. കാരണം എന്താ, തൻ്റെ ജനത ഇവരെക്കുറിച്ചറിഞ്ഞാൽ ദുർവൃത്തിക്കു വേണ്ടി ഇവിടേക്ക് ഓടിവരും എന്നുള്ള കാര്യത്തിൽ ലൂത്ത് നബിക്കൊരു സംശയമല്ല. അതാണ് 77-ാമത്തെ വചനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതും ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും. വലമ്മ ജാഅത്തു റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ, എവിടെ വന്നപ്പോൾ, ലൂത്തൻ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് നമ്മുടെ മലക്കുകൾ വന്നപ്പോൾ, സീ അബിഹിം വലോക്ക ബിഹിം ദറഅൻ, അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ മനപ്രയാസമുണ്ടായി. ലോക്ക ബിഹിം ദറഅൻ, അദ്ദേഹത്തിന് വളരെയധികം മനപ്രയാസമുണ്ടായി. വഖാൽ, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ യൗമുൻ അസീബ്, ഇത് വിഷമകരമായ ഒരു ദിവസമാണ്. യൗമുൻ അസീബ് എന്ന് പറഞ്ഞാൽ ഷദീദു ഹർജ്, അങ്ങേയറ്റത്തെ വിഷമുള്ള കാര്യം. കാരണം എന്താണ്, അദ്ദേഹത്തിന് അറിയാം എന്താണ്, അന്ന കൗമഹു ലയ തുറക്കൂനഹും, അദ്ദേഹത്തിൻ്റെ ജനതന്ത് ചെയ്യൂല, അവരെ വെറുതെ വിടൂല. കാരണം എന്താണ്, ആ മലക്കുകളിലെ അന്നഹും ഫി സുവരി ഷബാബ്, യുവാക്കളുടെ സുന്ദരമായ രൂപത്തിലാണ് ആ മലക്കുകൾ വന്നിട്ടുള്ളത്. അവരെ കണ്ടാൽ ഫി ഗോയത്തിൽ കമാലി വൽ ജമാൽ, അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ള രൂപത്തിൽ വന്ന അവരെ അദ്ദേഹത്തിൻ്റെ ജനത ഒരിക്കലും വെറുതെ വിടൂല എന്നുള്ള കാര്യം പിന്നെ ബോധ്യമുള്ള ലൂത്ത് നബി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് മനഃപ്രയാസമുണ്ടാകുന്നത്. അതുമാത്രമല്ല, അതറിഞ്ഞും ചെയ്തു, വിവരമറിഞ്ഞു, അവർ വന്നു. വജാ അഹു കൗമുഹു യുഹറൂന ഇലൈഹി വമിൻ ഖബലു കാനു യഅമലൂന സയ്യിആത്ത്. വിവരമറിഞ്ഞ ലൂത്ത് നബിൻ്റെ ജനത എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വജാ അഹു ലൂത്ത് നബിൻ്റെ അടുത്തേക്ക് അവർ വന്നു. കൗമുഹു അദ്ദേഹത്തിൻ്റെ ജനത, യുഹറൂന ഇലൈഹി അല്ലേ, ആ ദുർനടപ്പിന് വേണ്ടി അവരെന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. വമിൻ ഖബലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ അവരെന്താണ്, യഅമലൂന സയ്യിആത്ത്, ഈ ദുർനടപ്പ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കേൺ അപേക്ഷിക്കാണ്. കാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഹാ ഉലാ ഇബനാത്തി ഹുന്ന അത്തഹറുലക്കും, എൻ്റെ ജനങ്ങളെ, എൻ്റെ പെൺമക്കളിതാ, ഇവരല്ലേ നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധിയുള്ളവർ, അവരെ ഞാൻ നിങ്ങൾക്ക് മാന്യമായി വിവാഹം കഴിച്ചു തരാം. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഹ്സൂനി ഫി ളൈഫി, എൻ്റെ ഈ അതിഥികളുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ മാനം കെടുത്തരുത്, അപമാനിക്കരുത്. അലൈസ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരുത്തനും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കേണപേക്ഷിക്കാണ്. മാനം കെടുത്തരുത് അല്ലേ, ഈ ഫാഹിഷത്ത് ചെയ്യുന്ന ആളുകളായിരുന്നു ആ ജനതയുടെ മുമ്പ് അള്ളാഹു ഓർമ്മിപ്പിക്കണതാണ്. മിൻ ഖബലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ ഈ ദുർനടപ്പ് ചെയ്യുന്ന ജനതയാണിവർ. ഇമാം സഅദി റഹമഹുള്ള ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, എന്താണ്, അൽ ഫാഹിഷത്തുല്ലത്തി മാ സബഖഹും അലൈഹ അഹദും മിനൽ ആലമീൻ, ലോകത്ത് അതിനു മുമ്പ് ഒരു ജനതയും ചെയ്യാത്ത തോന്നിയാസത്തിൻ്റെ ആ ദുർനടപ്പ് ചെയ്യാൻ തുടങ്ങിയ ജനതയാണ് ഇവർ. അതുകൊണ്ട് എൻ്റെ അതിഥികളെ നിങ്ങളെന്ത് ചെയ്യരുത്, മുമ്പിൽ വെച്ചിട്ട് എന്നെ നിങ്ങൾ മാനം കെടുത്തരുതേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണം, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനം കെടുത്തരുത്, നിങ്ങളെ കൂട്ടത്തിൽ ഇതൊക്കെ തടയാൻ പറ്റിയ, ഇവരെ ഭീഷണിപ്പെടുത്താൻ പറ്റിയ, അല്ലെങ്കിൽ ഈ തിന്മയിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റിയ വിവേകങ്ങൾ ആരുമില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടി എന്താ? കാലു എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനത പറയാണ്. ആരോട്? ലൂത്ത് നബിയോട്. ലഖദ് അലിംത, ലൂത്തേ നിനക്കറിവില്ലേ, നിനക്കറിയില്ലേ, മാലന, ഞങ്ങൾക്കെന്താ വേണ്ടത്, മാലന, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത്, ഫീ ബനാത്തിക്ക, നിൻ്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല, മിൻ ഹക്കിൻ, യാതൊരു താല്പര്യവുമില്ല, ആവശ്യവുമില്ല എന്നുള്ള കാര്യം നിന്നെക്കറിയില്ലേ. വ ഇന്നക ലതഅലമു, തീർച്ചയായും നിനക്കറിയാം ലൂത്തെ, മാ നുരീദ്, ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലേ. ലാ നുരീദു ഇല്ല റിജാൽ, ഞങ്ങൾക്ക് പുരുഷന്മാരെ മതി. വലാലന റഗബത്തുൻ ഫിന്നിസാ, സ്ത്രീകളിൽ ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല, അതുകൊണ്ട് നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യം നിൻ്റെ വീട്ടിലേക്ക് വന്ന ഈ അതിഥികളെയാണ് എന്നു പറഞ്ഞ് വളരെ ധിക്കാരികളായി അങ്ങോട്ട് വരിക, നിസ്സഹായതോടുകൂടി, അങ്ങേയറ്റത വിഷമത്തോടുകൂടി ലൂത്ത് നബി അലൈഹി സ്സലാം പറയുന്ന വചനമാണ് 80-ാമത്തായത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാല, ലൂത്ത് നബി അലൈഹി സ്സലാം പറയാണ്, ലൗ അന്നലീ ബിക്കും, എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ലൗ അന്നലീ, എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ബിക്കും ഖുവ്വത്തൻ, നിങ്ങളെ തടയുവാൻ ഉള്ള ശക്തി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഔ അല്ലെങ്കിൽ ആവി ഇലാ റുക്കിനിൻ, എനിക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു റുക്കിനുണ്ടായിരുന്നെങ്കിൽ, ശദീദ്, ശക്തനായ അല്ലേ. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് ആശ്രയിക്കാൻ പറ്റിയ ശക്തൻ അള്ളാഹുവാണ്, ഒരു സംശയമല്ല. ആ അള്ളാഹുവിൽ ലൂത്ത് നബി അലൈഹി സ്സലാം ആശ്രയിച്ചിട്ടുണ്ട്, അവലംബിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വചനം അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രയാസം അത് ബോധ്യപ്പെടുത്തുന്നതാണ്. ഫഷ്തദ്ദ ഖൽഖു ഖലഖു ലൂത്തി അലൈഹി സ്വലാം, ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ആ ഖലഖ് അസ്വസ്ഥത, അങ്ങേയറ്റത്തെ അസ്വസ്ഥതയാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത് അല്ലേ. എനിക്ക് നിങ്ങളെ തടയാൻ, കായികമായി നിങ്ങളെ തടയാൻ ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ തടയുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അവലംബിക്കാൻ പറ്റിയ ഒരു പിന്നെ അവലംബമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ശക്തനായ ഒരു സഹായി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ, എങ്കിലും ഞാൻ അത് ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു പോയിൻറ്റിൽ പോലും മഹാനായ ലൂത്ത് നബി അലൈഹി സ്സലാം ആ ദുർനടപ്പിനോടോ ആ നാട്ടിലെ തിന്മകളോടോ ലൂത്ത് നബി അലൈഹി സ്സലാം സമരസപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ബോധ്യമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജനതയെ നിരന്തരം അദ്ദേഹം താക്കീത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ മാനം കെടുത്താൻ ഓടി വന്നപ്പോൾ അവിടെയും ശക്തമായ നിലപാടാണ് ലൂത്ത് നബി അലൈഹി സ്സലാം സ്വീകരിച്ചിട്ടുള്ളത്. ലൂത്ത് നബി എല്ലാ വഴിയും, നാല് പ്രയോഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിവേകിയില്ലേ, അലൈസമിൻകും റജുലുൻ റഷീദ്. രണ്ടാമത് പറഞ്ഞു, എൻ്റെ പെൺമക്കളെ മാന്യമായി നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം. മൂന്നാമത് പറഞ്ഞു, എനിക്ക് ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ തടയാൻ ഞാൻ തടയുമായിരുന്നു, അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റിയ ഒരു ശക്തനായ സഹായം ഉണ്ടെങ്കിൽ അത് ഞാൻ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു നിലക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊക്കെ ആ സന്ദർഭത്തിൽ ലൂത്ത് നബി അലൈഹി സ്സലാം ആ ജനതയെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പം മലക്കുകൾ മറുപടി എന്താ? ഖാലു, അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയാണ്, യാ ലൂത്ത്, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക്, തീർച്ചയായും ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. ലൻ യസിലു ഇലൈക്ക, അവർ നിൻ്റെ അടുത്തേക്ക് എത്തുകയില്ല, ആ ജനങ്ങൾക്ക് നിൻ്റെ അടുത്തേക്കെത്താൻ ആവില്ല. ഫ അസ്രി ബി അഹ്ലിക ബിഖ്തഇ മിനൽ ലൈലി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫ അസ്രി ബി അഹ്ലിക, നിൻ്റെ കുടുംബത്തെയും കൊണ്ട് നീ യാത്ര പുറപ്പെടണം ഈ രാത്രിയിൽ. അപ്പോൾ ബിഖ്തഇ മിനൽ ലൈൽ, രാത്രിയുടെ ഒരു യാമത്തിൽ, ഒരു ഘട്ടത്തിൽ. വലാ യൽതഫിത് മിങ്കും അഹദുൻ, നിങ്ങളിൽ നിന്നൊരാളും തിരിഞ്ഞു നോക്കരുത്, പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്, ഒരാളെന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് എന്ത് ശബ്ദം കേട്ടാലും എന്ത് സംഭവിച്ചാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഇല്ലംബ്രഅതക്, താങ്കളുടെ ഭാര്യയൊഴികെ. ഇന്നഹു മുസീബുഹ മാ അസ്വാബഹും, തീർച്ചയായും ആ ജനങ്ങൾക്ക് വന്നു ഭവിച്ച ശിക്ഷ അവൾക്കും ബാധിക്കുന്നതാണ്, ആ ശിക്ഷ അവൾക്കും ബാധിക്കുന്നതാണ്. ഇന്ന മൗഇദഹും സുബഹ്, തീർച്ചയായും നിങ്ങൾക്ക് നിശ്ചയിച്ച സമയം പ്രഭാതമാകുന്നു, അല്ല അവർക്ക് നിശ്ചയിച്ച സമയം പ്രഭാതമാണ്. എന്ത്? അവരെ ശിക്ഷിക്കാൻ പോണ സമയം ആ പുലർക്കാലമാണ്. ഇന്ന മൗഇദഹും അസുബഹ്, അതുകൊണ്ട് ആ സമയത്തിൻ്റെ മുമ്പ് നിങ്ങളെന്ത് ചെയ്യണം? പുറപ്പെടണം. അലൈസ സുബഹു ബിഖരീബ്, ആ ശിക്ഷ വന്നെത്തുന്ന പുലരി അത് വളരെ തൊട്ടടുത്തല്ലേ, ആ പ്രഭാതം അടുത്തു തന്നെയല്ലേ, അതുകൊണ്ട് അതിൻ്റെ മുമ്പ് നിങ്ങളെന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പുറപ്പെട്ട് പോകണം എന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്സലാമിനെ അറിയിക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ അടുത്ത് മലക്കുകൾ വന്നപ്പോൾ ആദ്യം അദ്ദേഹത്തിന് അവരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞതുപോലെ ലൂത്ത് നബി അലൈഹി സ്സലാമിനും ഇത് മലക്കുകളാണെന്നുള്ള അറിയില്ല. അള്ളാഹു പിന്നെ അദൃശ്യങ്ങൾ, ഗൈബ് അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അവസാനം മലക്കുകൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ലൂത്ത് നബിക്ക് അറിയുന്നത്, ബോധ്യപ്പെടുന്നത്. മറിച്ചായിരുന്നെങ്കിൽ ലൂത്ത് നബി അസ്വസ്ഥനാവുകയോ തൻ്റെ ജനതയോടിങ്ങനെ കേണപേക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മലക്കുകളാണ്, വരെ തൊടാൻ കഴിയില്ല എന്ന് വളരെ കൂളായിട്ട് ലൂത്ത് നബിക്ക് ഇരിക്കാൻ കഴിയും. പക്ഷേ ലൂത്ത് നബിക്ക് അറിയുന്നില്ല. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം അദൃശ്യം, ഗൈബ്, അത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അടിമകളായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് പോലും അള്ളാ അറിയിച്ചു കൊടുക്കുമ്പോഴേ അറിയുള്ളൂ എന്നുള്ള പ്രധാനൊരു വിഷയം ഇവിടെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഉള്ള തങ്ങന്മാർ, ബീവിമാർ, ഔലിയാക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പലരും വരാൻ പോണ കാര്യം മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയും എന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കാം? അത് ഇതിലേറ്റവും വലിയൊരു പാഠമാണ്. രണ്ടാമത്തേത്, തിന്മകൾ, അന്യായങ്ങൾ, അതിക്രമങ്ങൾ, തോന്നിയാസങ്ങൾ, ദുർനടപ്പുകൾ, ഇതൊന്നും അധികകാലം ഭൂമിയിൽ എന്തില്ല, വാഴുകയില്ല. അത് ചെയ്യുന്നവരുടെ പര്യവസാനം മഹാദുരന്തമായിരിക്കും എന്നുള്ളൊരു പാഠം കൂടി ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. മൂന്നാമത്തെ എന്താണ്? തിന്മകളുടെ സഹയാത്രികർ അതാരാണെങ്കിലും, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യയെപ്പറ്റി ഇവിടെ പഠിപ്പിച്ചു, അവർ ആ ജനങ്ങൾക്ക് ബാധിക്കുന്ന ശിക്ഷ പിടികൂടപ്പെടുന്നവരിൽ ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചു. സൂറത്തു തഹ്രീമിൽ അള്ളാഹു നിഷേധികളായ രണ്ടു സ്ത്രീകൾക്ക് ഉദാഹരണം പറഞ്ഞിടത്ത് ഒന്ന് പറഞ്ഞത് നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യയും രണ്ടാമത് ഈ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഈ ഭാര്യയെക്കുറിച്ചുമാണ്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ അള്ളാഹുവിൽ നിഷേധിച്ച സ്ത്രീകൾക്ക് ഉദാഹരണമാണ് എന്നല്ലാഹു സൂറത്ത് തഹ്രീമിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്, ലൂത്ത് നബി അലൈഹി സ്സലാമിനോട് ആ മലക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, ലൂത്തെ നീ അസ്വസ്ഥനാകേണ്ടതില്ല, നീ പേടിക്കേണ്ടതില്ല, ഞങ്ങളെ തൊടാൻ അവർക്ക് കഴിയില്ല, നിൻ്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ കഴിയില്ല, ഈ രാത്രിയിൽ നിൻ്റെ അഹിൽ കൊണ്ട് നിൻ്റെ കുടുംബത്തെ കൊണ്ട് എന്ന് പറഞ്ഞ വിശ്വാസികളെയും കൊണ്ട് ഈ രാത്രിയുടെ യാമത്തിൽ നീ ഈ നാട് വിട്ടു പോകണം, ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ആ പോകുന്ന യാത്രയിൽ സ്വാഭാവികമായും ഭാര്യയും കൂടെ പോകും, പക്ഷേ ഭാര്യ തിരിഞ്ഞു നോക്കും, ഭാര്യയെ ശിക്ഷ പിടികൂടും. അവർ തിന്മകളുടെ സഹയാത്രികയായിരുന്നു. അതിനുള്ള കാരണം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെക്കുറിച്ച് അവർക്ക് വിവരം കൊടുത്തത് ഈ ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു. ലി അന്നഹ തുഷാരിക്കു ഖൗമഹ ഫിൽ ഇസ്മ്, തിന്മയിൽ, കുറ്റത്തിൽ ആ ജനതയോട് പങ്കാളിയായിരുന്നു അവർ. മനസ്സിലായില്ലേ? ഫതദുല്ലുഹും അലാ അളിയാ ഫിലൂത്ത് ഇത് നസല ബിഹി അളിയാഫ്. ആ അതിഥികൾ ലൂത്ത് നബിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെക്കുറിച്ചുള്ള വിവരം ആ ജനങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു എന്ന് ഇവിടെ ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക, വിശ്വാസികളായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിനെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ജസാകല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്ത് ഹൂദിൻ്റെ 79 മുതൽ 81 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കി ലൂത്ത് നബിയുടെ ജനതയുടെ അനിവാര്യമായ പതനം, ഈ വിഷയമാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ജംഷീർ സൊലാഹി.
0: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 to 9:30 ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
5: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത്
0: മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
5: വഞ്ചനയാണി ദുനിയാവ്.
6: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സ്ആപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
7: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
7: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
7: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
7: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
7: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
7: പീസ് റേഡിയോ പുലരിവെട്ടം.
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പ്രായഭേദമന്യേ പഠിക്കേണ്ടതും അറിയേണ്ടതുമാണ്. വിശുദ്ധ ഖുർആനെ കൂടുതലറിയാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോയിൽ കുട്ടികൾക്കായുള്ള ഖുർആൻ ടെലിഗിസ് ആണ് നാം കേൾക്കാൻ പോകുന്നത്. പങ്കെടുത്തത് അമീൻ അഹമ്മദ്, മുഹമ്മദ് റബി, അബ്ദുള്ള ഇക്ബാൽ, നുമാ മെഹറൈൻ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പലപ്പോഴും പല ഖുർആൻ ടെലിഗസിലും ഓർമ്മപ്പെടുത്തുന്നതാണ് ഖുർആൻ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച്. അതിന് നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് ഇത് കേൾക്കുന്ന ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ മക്കൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് പീസ് റേഡിയോ. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ അവസരമുണ്ട്. ഇതിലേക്ക് വിളിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. ഏതായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ കോളിലേക്ക് നമ്മൾ പോവുകയാണ്. ആരാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
10: പീസ്
9: റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നേ?
10: മുഹമ്മദ് റബി.
9: മുഹമ്മദ് റബി. മുഹമ്മദ് റബി എവിടുന്നാ വിളിക്കുന്നേ?
10: കണ്ണൂർ ജില്ലയിൽ.
9: എവിടെ?
10: മരക്കാർ കണ്ടി
9: പള്ളി. ഓക്കെ. എത്രാം ക്ലാസ്സിലാ റബി പഠിക്കുന്നേ?
10: നിന്റെ
9: മുന്നേ പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? എത്ര വട്ടം വിളിച്ചിരുന്നു? ഞാനേ ഒരാഴ്ച ഓതും. അപ്പൊ ആയത്ത് ഏത് സൂറത്തിലാന്നുള്ളത് ഫസ്റ്റ്
10: പറയണം.
9: أعوذ بالله من الشيطان الرجيم بأي ذنب قتلت ده سورة لا
10: سورة تكوير
9: أيوة باقي ديكو
10: بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت
9: ما شاء الله علمت
10: نفس ما أحضرت.
9: أيوة شرعت نتو ما شاء الله بارك الله فيك خير. هذه التاء ഉത്തരം ശരിയാക്കി റബീഹ്. അൽഹംദുലില്ലാ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിലേക്ക് രണ്ടാമത്തേക്ക് പോണതിൻ്റെ മുന്നേ ഞാൻ ചോദിക്കട്ടെ, റബീഹ് ഇഫ്ള് കോളേജിലാ പഠിക്കണത് പറഞ്ഞു. അല്ല, ഇപ്പോൾ ഇഫ്ള് കോളേജ് കഴിഞ്ഞില്ലേ ഹാഫിളായപ്പോൾ? അതപ്പോൾ മൊറാജ ചെയ്തുകൊണ്ട് അവിടെ തന്നെ തുടരുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ സ്കൂളിൽ പോണില്ലേ? ഏതായാലും സന്തോഷമുണ്ട് ഹാഫിദാണെന്ന് അറിഞ്ഞപ്പോ. ഒരുപാട് അള്ളാഹ് നിലനിർത്തി തരട്ടെ ഇൻഷാല്ലാ. മുറാജ ചെയ്യണം കൃത്യമായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ.

0: أركبك.
1: كده أنا
0: عايش
1: أعوذ بالله من الشيطان الرجيم.

0: ولا في
1: ما
0: نعيم.
1: شاء الله خير. ربي هلا وتقل كمبو انقرأ صادنا انقرأ صادنا ما شاء الله. അപ്പോൾ റബീഹിനോട് എനിക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോണിൻ്റെ മുന്നേ സൂചിപ്പിക്കാനുള്ളത്, റബീഹ് എന്ത് ചെയ്യണം? ഏതായാലും ഹാഫിളായില്ലേ, അപ്പോൾ നല്ലൊരു ഖാരിൻ്റെ ഖിറാഅത്ത് എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, നല്ലൊരു ചെവിയിൽ മറ്റേ നമ്മൾ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖാരി ആരാണോ ആ ഖാരിൻ്റെ ഖിറാഅത്ത് ഇങ്ങനെ കേൾക്കുക, അതിൻ്റെ കൂടെ ഓതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഖാരിൻ്റെ ഖിറാഅത്ത് എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു അഞ്ചാറ് ഖാരിൻ്റെ ഖിറാഅത്തായിട്ട് ക്യാച്ച് ചെയ്യണം. ഇൻഷാ അല്ലാ അതിനുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാ. ഏതായാലും നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം, റെഡി അല്ലേ? ഇൻഷാ അല്ലാ. أعوذ بالله من الشيطان الرجيم الذي له ملك السماوات والأرض والله على كل شيء شهيد.
0: أعوذ بالله من الشيطان الرجيم الذي له ملك السماوات والأرض

ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق.

0: ذلك الفوز الكبير
1: ما شاء الله
0: إن بطش ربك لشديد.
1: ما شاء الله بارك الله فيك. ഒരുപാട് സന്തോഷമുണ്ട് റബീഹിൻ്റെ ഓത്ത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്, നല്ല ആസ്വാദനം. അതുകൊണ്ടാണ് റബീഹിനെ കൊണ്ട് ഞാൻ ഒന്നുകൂടി കൂടുതൽ ഓതിപ്പിച്ചത്. മാഷാ അല്ലാ, അല്ലാ നിലനിർത്തി തരട്ടെ ഇൻഷാ അല്ലാ. ഇതുവരെ ഇതുവരെ ഏതെങ്കിലും ഖാരിൻ്റെ ഖിറാത്ത് കേൾക്കലുണ്ടോ? ആരതാ കേൾക്കല്? മിഷാരിൻ്റെ കേൾക്കൽ, നുഫൈസ്, പിന്നെ ണ്ടോ മെഹർമാക്കല്? പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ റബീഹിൻ്റെ ഓത്ത് കേട്ടപ്പോൾ ഞാൻ പറയാണ്, എന്താ വെച്ചാൽ റബീഹ് അയ്യൂബിണ്ടല്ലോ, അയ്യൂബിൻ്റെ ഖിറാഅത്ത് അതൊന്ന് കേട്ട് എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്യണം എന്നല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആ ഓത്ത് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് റബീഹ് അയ്യൂബിൻ്റെ ഖിറാഅത്ത് കേട്ട് ക്യാച്ച് അത് ഒന്ന് റെഡിയാക്കി എടുത്താൽ ഉഷാറാവുന്നില്ലൊരു തോന്നലുണ്ട്. ഓക്കെ, ആ ഓക്കെ, അതൊന്ന് ഉഷാറാക്കണം. ഓക്കെ ഇൻഷാ അല്ലാ, ഏതായാലും ഇത് നിലനിർത്തണം, ഇത് സ്വർഗത്തുക്കൊരു മുതൽ കൂട്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാ, അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ, ഖുർആൻ പഠിച്ചത് നിലനിർത്തുവാനുള്ള തോഫീക്ക് അല്ലാഹു നൽകട്ടെ. ബാരക്കല്ലാഹു ഫീക്കും. زادك الله علمك. السلام عليكم ورحمة الله وبركاته.
0: وعليكم السلام ورحمة الله وبركاته.
1: ما شاء الله ഇതുവരെ നമ്മൾ സംസാരിച്ചത് കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥിയായ റബീഹുമായിട്ടാണ്. അവൻ ഹാഫിളാണ്, ഖിറാഅത്തൊക്കെ അടിപൊളിയായിട്ടാണ് അവൻ പാരായണം ചെയ്തത്. മാഷാ അല്ലാ, ഇതുപോലെ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാ, ഏതായാലും നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകാം. ആരാണ് വിളിക്കുന്നത് എന്ന് നോക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? അബ്ദുള്ള ഇഖ്ബാൽ. അബ്ദുള്ള ഇഖ്ബാൽ എവിടുന്നാ വിളിക്കുന്നേ? പെരിന്തൽമണ്ണയിൽ നിന്നാ വിളിക്കുന്നേ അല്ലേ. ഓക്കെ അബ്ദുള്ള ഇഖ്ബാൽ, എത്രാം ക്ലാസ്സിലാ പഠിക്കണേ?
0: അഞ്ചാം ക്ലാസ്.
1: അഞ്ചാം ക്ലാസ്സിലാണല്ലേ. ഓക്കെ, ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഹാഫിളാണല്ലേ. മാഷാ ബാറക്കല്ലാ ഫീക്ക്. അപ്പോൾ ഏതായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. മുറാജ ചെയ്യലില്ലേ? ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِشِمَالِهِ فَيَقُولُ يَا لَيْتَنِي لَمْ أُوتَ كِتَابِيَهْ.
0: أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ وَلَمْ أَدْرِ مَا حِسَابِيَهْ يَا لَيْتَهَا كَانَتِ الْقَاضِيَةَ مَا أَغْنَى عَنِّي مَالِيَهْ
1: ഒന്നാമത്തെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ ഇൻഷാല്ലാ. പിന്നെ അതിൻ്റെ മുന്നേ ആരുടെ ഖിറാഅത്താണ് ക്യാച്ചിയൽ അഥവാ ആരുടെ ഖിറാഅത്താണ് കേൾക്കാറുള്ളത്? ഇപ്പോൾ സുദൈസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഒന്നല്ല, ഒരു രണ്ട് മൂന്നാല് കാര്യങ്ങളൊക്കെ ഇറാത്ത് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഞാൻ ഹാഫിദ് ആയതുകൊണ്ട് സൂചിപ്പിച്ചതാണ്, ബോത്തും മാഷാല്ലാ അടിപൊളിയാണ്. ഏതായാലും ഇൻഷാല്ലാ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, أعوذ بالله من الشيطان الرجيم.

0: أليس ذاك بقادر على أن يحيي الموتى؟
1: ما شاء الله بارك الله فيك. ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വിന്നറാവാൻ സാധിച്ചു അബ്ദുള്ളക്ക്. പക്ഷെ വിന്നറാവുക എന്നുള്ളതിലപ്പുറം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ, അബ്ദുള്ള വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഖുർആൻ അറിഞ്ഞിട്ടും വിളിക്കാത്ത ആളുകൾ, ഇത് അറിയാറ്റായിരിക്കും പക്ഷേ അറിഞ്ഞിട്ടും വിളിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമായി മാറണം നമ്മൾ. ഓക്കേ, ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും 4 മണി മുതൽ 6 മണി വരെയാണ് വിളിക്കാൻ സമയം. അപ്പോൾ ആ സമയങ്ങളിൽ വിളിക്കാൻ എന്തു ചെയ്യുക, ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാന വതാല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പഠിച്ചത് നിലനിർത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാന വതാല നൽകട്ടെ. പഠിച്ചതിലപ്പുറം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാന വതാല നൽകുമാറാകട്ടെ. ബാരക്കല്ലാഹു ഫീക്ക്, സാദക്കല്ലാഹു ഇൽമക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ, ഇതുവരെ നമ്മോട് സംസാരിച്ചത്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള ഇഖ്ബാൽ പെരിന്തൽമണ്ണയിൽ നിന്നും ആണ് അവന് വിളിച്ചത്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കുട്ടികൾ ഹാഫിദ് നിങ്ങൾ വിളിക്കുന്നുണ്ട്, ഹാഫിദ് അല്ലാത്ത കുട്ടികൾ ഖുറാൻ കുറച്ച് പഠിച്ച കുട്ടികൾ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രചോദനമാണ് മറ്റുള്ള കുട്ടികൾക്ക്, അവരും വിളിക്കാൻ ശ്രദ്ധിക്കണം. ഏതായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ആരാണ് വിളിക്കുന്നത് എന്ന് നോക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നുമാ മെഹ്റിൻ. മെഹ്റിൻ, എവിടുന്നാളിക്കുന്നേ? എത്രാം ക്ലാസ്സിലാ നുമാ മെഹ്റിൻ പഠിക്കുന്നേ? രണ്ടാം ക്ലാസ്സിലല്ലേ. ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഓക്കേ, ഇതിന്റെ മുന്നേ ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഓക്കേ, അപ്പൊ നമ്മൾക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാലേ. മഴ കണ്ട അവിടെ? ഓക്കേ, ഏതായാലും ആ മഴയുടെ തണുപ്പിൽ നമുക്ക് ഉച്ചരണം പറയാം ഇൻഷാ അള്ളാ.

0: ഹുമസ ഓക്കേ, ഉഷാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഖൈർ. ഞാനത് പറയാനാ കാത്തു നിൽക്കണതേ, അത് കേൾക്കണില്ല, ഇടക്ക് കേൾക്കണം. ഇൻഷാല്ലാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأرسل عليهم طيرا أبابيل
1: يرميهم بحجارة من سجيل وجعلهم كعصف مأكول.
0: كعصف مأكول. إذا لهم ما شاء الله والشرط عندما تترهم نما مهرين بارنيو لا
1: الحمد لله
0: الحمد لله. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാനുള്ളത് അവസാനത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി ആണോ? ഇൻഷാ അല്ലാ. അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഫവൈലുൽ ലിൽ മുസല്ലീൻ
1: الذين هم عن صلاتهم الذين هم عن صلاتهم ساهون
0: الذين هم عن صلاتهم ساهون. ارتاتي
1: الذين هم يراءون ويمنعون الماءون
0: ويمنعون الماعون. ഏതായാലും അപ്പോ ഇന്നത്തെ വിന്നറായി മാറി നുമാ മെഹറിൻ. ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടാം ക്ലാസ്സിലാണ് നുമാ മെഹറി പഠിക്കണേ, എന്നിട്ടും നുമാ മെഹറിൻ വിന്നറായി എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ വിന്നറാവുക എന്നതല്ല, വിളിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട പണി. ഓക്കെ, ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഇനിയും വിളിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. ബാരക്കല്ലാ ഫീക്, ജാദകല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള കുട്ടികൾ വരെ നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ പഠിച്ചവരായ കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ വിളിക്കുകയാണ്. ഏതായാലും ഇത് നമ്മുടെ എല്ലാ കുട്ടികൾക്കൊരു പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വിളിച്ച കുട്ടികൾക്കും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാരക്കല്ലാഹു ഫീക്കും, ജാദക്കല്ലാഹു ഇൽമക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ തബാറക്കല്ലാ, ഇന്നത്തെ ഖുർആൻ ടെലീഗസ് അത് നമുക്ക് ധാരാളം വിജ്ഞാനങ്ങൾ നൽകിയതായിരുന്നു. ജയപരാജയങ്ങൾക്കപ്പുറത്ത്, സമ്മാനങ്ങൾ ലഭിക്കുന്നതപ്പുറത്ത്, നമ്മുടെ മക്കളെ ഖുർആനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഖുർആൻ ടെലീഗസ്. ഇന്നത്തെ ഖുർആൻ ടെലീഗസിൽ പങ്കെടുത്തത് അമീൻ അഹമ്മദ് മങ്കട, മുഹമ്മദ് റബി, അബ്ദുള്ള ഇക്ബാൽ, നുമാ മെഹ്റി.

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക്

0: സമയം കിട്ടുന്നില്ല. ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല. ക്ലാസ്സുകൾ വീടിനടുത്തില്ല. ആ ക്ലാസ് നിലവാരം പോരാ. വീട് വിട്ട് പുറത്തു പോകാനാവില്ല. ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും. ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ ആദിൽ റയാൻ.
1: أعوذ بالله من الشيطان الرجيم
2: ويقول الإنسان أئذا ما مت لسوف أخرج حيا

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മറിയമിലെ 66 മുതൽ 74 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ. ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക, അടുത്ത പരിപാടി മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ അൻഫാൽ 45 മുതൽ 54 വരെ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ സൂറ ഹഷർ 12-13 വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം സാധാരണ ഓതിപ്പോകുമ്പോൾ കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
4: ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിനു ലാ യൻസുറൂനഹും വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും വലഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാർ വലഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാർ ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون لئن أخرجوا
3: لئن എന്ന പദത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ ലയിൻ ഉഖ്രിജു ഹംസ മാറിയ ആവരുത്, ലയിൻ അല്ല, ലയിൻ ലഇൻ ലഇൻ ഉഖ്രിജു. അതുപോലെ തന്നെ ഇവിടെ ലഇൻ സാക്കിനായ നൂന് ശേഷം ഹംസ ഓതി പോകുന്ന സമയത്ത് ലഇൻ ഉഖ്രിജു ലഇൻ ഉഖ്രിജു എന്ന് ആവരുത്, ലഇൻ ഉഖ്രിജു ഇസ്ഹാർ ചെയ്യണം, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും ലാ യഖ്റുജൂന മഅഹും മഅഹും ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. മഅഹും വലഇൻ ഖൂതിലു മഅഹും വ സാക്കിന മീമിന് ശേഷം വ വന്നാൽ മീമിനെ പൂർണ്ണമാക്കണം. രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
4: മഅഹും വലഇൻ മഅഹും വലഇൻ
3: ഇവിടെയും വലഇൻ വലഇൻ അല്ല വലഇൻ
4: വലഇൻ ഖൂതിലു
3: സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം.
4: വലഇൻ ഖൂതിലു വലഇൻ ഖൂതിലു
3: നൂനിനെ അല്പം കനപ്പിക്കണം, കാരണം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ
4: വലഇൻ ഖൂതിലു
3: എന്ന് പറയണം.
4: ലാ യൻസുറൂനഹും
3: ലാ യൻസുറൂനഹും അല്ല, നൂനിനെ മണിക്കണം. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എന്ന അക്ഷരമാണ്.
4: ലാ യൻസുറൂനഹും ലാ യൻസുറൂനഹും ലാ യൻസുറൂനഹും വലഇൻ
3: സാക്കിന മീമിന് ശേഷം വ നേരത്തെ പറഞ്ഞതുപോലെ മീമിനെ പൂർണ്ണമാക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം.
4: വലഇൻ നസറൂഹും
3: വലഇൻ അല്ല വലഇൻ സാക്കിനായ നൂനിന് ശേഷം നൂന് ഇത് ഗംബിഗുന്ന ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വല ഇന്ന സ്വറൂഹും വല ഇന്ന സ്വറൂഹും ലയുവല്ലുന്നൽ അദ്ബാറു ലയുവല്ലുന്ന ലയുവല്ലുന്ന ലയുവല്ലുന്നൽ നൂൻ മുഷദ്ദ ഗുന്ന അൽ അദ്ബാറ അദ്ബാറ അല്ല അദ്ബാറ എന്നല്ല അദ്ബാറ ദാലിനെ ഖൽഖല ചെയ്യണം. ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ കനപ്പിച്ച് ഉച്ചരിക്കേണ്ട ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കണം, ശ്രമിക്കണം. ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ സുമ്മ അല്ല സുമ്മ സീന് ഒരിക്കലും ആയിപ്പോവരുത്, ശ്രദ്ധിക്കണം. സുമ്മ ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ കുറച്ച് പുറത്തോട്ട് നിൽക്കണം ദാലിനേക്കാൾ. അതാണ് ഇവിടെ ഹെവി ആയിട്ട് തന്നെ സ്വാദിനെ ഉച്ചരിക്കണം. ഗുന്നയും അപ്രകാരമാക്കാൻ ശ്രദ്ധിക്കുക. ല യുൻസറൂൻ അടുത്ത ആയത്ത് ലഅൻതും അഷദ്ദു റഹ്ബ ലഅൻതും ലഅൻതും അല്ല ലഅൻതും അഷദ്ദു റഹ്ബ തന്നെ നോദി പോകരുത് ലഅൻതും ലഅൻതും. ഇവിടെ സാക്കിന നൂനു ശേഷം ത ഇഖ്ഫാവും ഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലഅൻതും അഷദ്ദു മീമു സാക്കിനയ്ക്ക് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ ഓതി പോകുമ്പോൾ ലഅൻതും മഷദ്ദു മഷദ്ദു എന്ന് വരരുത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ലഅൻതും അഷദ്ദു ലഅൻതും അഷദ്ദു റഹ്ബതൻ റഹ്ബതൻ ഹ സുക്കൂനാണ് ഹഇന്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. റഹ്ബതൻ എന്നല്ല റഹ്ബതൻ റഹ്ബതൻ റഹ്ബതൻ ഫി തൻവീന് ശേഷം ഫ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ് സുദൂരിഹിം സ്വാദ് ഹെവിയായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ഉച്ചരിക്കണം. ഫീ സുദൂരിഹിം ശേഷം ഫീ സുദൂരിഹിം മിനല്ലാഹ് ഇദ്ഗാം മുതമാസിൽ മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇദ്ഗാം മുതമാസിൽ ഫീ സുദൂരിഹിം മിനല്ലാഹ് സുദൂരിഹിം സുദൂറി റായിനെ കനപ്പിക്കരുത്, സുദൂരിഹിം ഫീ സുദൂരിഹിം മിനല്ലാഹ് ذلك بأنهم ذلك لا ذلك ذلك بأنهم نون مشدد غنة بأنهم قوم لا يفقهون قوم ق قوم لا قوم لا قوم لا يفقهون قوم لا يفقهون يفقهون قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചൊറുനാക്കാണ് മഖ്റജ്. ഹ തൊണ്ടയുടെ താഴേ ഭാഗമാണ്.
5: ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون.
3: സൂറത്തുൽ ഹഷ്റിലെ 12-13 ആയത്തുകളാണ് നാം കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശുദ്ധ ഖുർആൻ തെറ്റുകളില്ലാതെ, പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും വരാതെ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹഷ്റിലെ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളാണ് ഇന്ന് തജ്വീദോടുകൂടി പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: അന്നൂർ ഖുർആൻ പഠന പദ്ധതി മൊഡ്യൂൾ 16 19 ക്ലാസ്സിൽ ഇന്ന് ഖുർആനിന്റെ ഹിദായത്ത് ആർക്ക്, എങ്ങനെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സ്നേഹ സമ്പന്നരായ അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, സൂറത്തുൽ ബഖറയിലെ 185 വചനം വിശുദ്ധ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അവതീർണമായ വചനങ്ങളിലൊന്ന്, അതാണ് നമ്മളിവിടെ ഈ തുടർച്ചയിൽ പഠിച്ചു വരുന്നത്. നമ്മൾ പഠിക്കുന്ന വചനം നോമ്പിൻ്റെ വിഷയത്തിൽ ഈ മൂന്നാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം എന്ന് തുടങ്ങുന്ന വചനം പഠിച്ചു. പിന്നെ അയ്യാമം മഅദൂദാത്ത് എന്ന് തുടങ്ങുന്ന വചനം പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് തുടങ്ങുന്ന ഈ 185 വചനമാണ്. അതിൽ നമ്മൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഭാഗം പഠിക്കുകയുണ്ടായി. എന്ന് അവതീർണമായി വിശുദ്ധ ഖുർആൻ, എങ്ങനെ അവതീർണമായി വിശുദ്ധ ഖുർആൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്തിന് അവതീർണമായി വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാന തആല ഈ തുടർച്ചയിൽ അക്കാര്യം വ്യക്തമാക്കുന്നു. അതാണ് ഇനി ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്തിന്? ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ ഒരു മഹത്തായ, മഹനീയമായ, മഹോന്നതമായ ലക്ഷ്യസാക്ഷാത്കാരത്തിനാണ്, ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൻ ലിന്നാസ്, ഇവിടെ അന്നാസ് എന്നുള്ളത് മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിച്ചാണ്. അന്നാസ് എന്നുള്ളത് അൽ ഉനാസ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനം, അൽ ഉനാസ്. പക്ഷേ ഇവിടെ ഈ ഹംസ് കളഞ്ഞുപോയി, എന്നിട്ട് അന്നാസ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. കുല്ലു ഉനാസിൻ സൗഫ തദ്ഖുലു ബൈനഹും ദുവൈഹതുൻ തസ്ഫറു മിൻഹൽ അനാമിലു എന്നൊരു കവിത കാണാം. കുല്ലു ഉനാസിൻ, എല്ലാ മനുഷ്യരും. പക്ഷേ ഈ ഭാഷയിൽ ഈ തഖ്ഫീഫിന് വേണ്ടി, ഉച്ചാരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി സാർവത്രികമായിട്ടുള്ള പ്രയോഗങ്ങളാണ് എങ്കിൽ അതിൽ ഈ ഹംസ കളയുക എന്നുള്ളത്, കളഞ്ഞു ഉച്ചരിക്കുക എന്നുള്ളത് അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഖൈർ, ഷെറ്, അഖിയർ, അഷറ് എന്നാണ്. പക്ഷെ അതിൽ ഹംസത്ത് കളഞ്ഞുപോയി, അഖിയർ എന്നതിൽ. അതേപോലെയാണ് ഈ പദത്തിൽ ഹംസ കളയപ്പെട്ടത്. ഉനാസ് എന്നുള്ളത് നാസ്, അങ്ങനെ അതിൻ്റെ ഉച്ചാരണം. ഉനാസ് എന്നും പ്രയോഗിക്കപ്പെടും, ഞാൻ കവിത പറഞ്ഞല്ലോ, ചില വചനങ്ങളിലും അപ്രകാരമുണ്ട്. ഏതായാലും ഇവിടെ ഉദ്ദേശം ലിന്നാസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളും, അവർക്ക് ഹുദയായി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയെന്നാണ്. ഹുദ എന്നുള്ളത് മസ്ദറാണ്, ക്രിയാധാതു. പക്ഷെ അത് ഹാദിൻ അല്ലെങ്കിൽ ഹാദിയുൻ എന്ന ഇസ്മു ഫാഇലിൻ്റെ അർത്ഥത്തിൽ, ഹുദൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർഗദർശകം അല്ലെങ്കിൽ മാർഗദർശി, ഹാദിയൻ ലിന്നാസ് മാർഗദർശിയായി, അല്ലെങ്കിൽ ഹുദൻ ലിന്നാസ് എന്ന മാർഗദർശകമായി ആ ഹാലിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതീർണമായി? വിശുദ്ധ ഖുർആൻ അവതീർണമായത് ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യരും അവർക്ക് മാർഗദർശകമായി അല്ലെങ്കിൽ മാർഗദർശിയായി അവതീർണമായി. ആ അവസ്ഥ വിശുദ്ധ ഖുർആൻ്റെ അളവിൽ അത് തുടരുന്നു. എക്കാലത്തേക്കും എന്നേക്കും എവിടത്തേക്കും വിശുദ്ധ ഖുർആൻ മാർഗദർശകമാണ്, മാർഗദർശിയാണ്. ചില പണ്ഡിതന്മാർ ഇവിടെ ഹുദൻ എന്നത് മഫൂലുല്ലി അജലിഹി വ്യാകരണ പ്രകാരം, ആദ്യത്തെ അർത്ഥപ്രകാരം അത് ഹാലായി. ചിലർ ഇത് മഫൂലുല്ലി അജലിഹി എന്ന് പറഞ്ഞാൽ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു, ഹുദൻ ലിന്നാസ് ജനങ്ങൾക്ക് മാർഗദർശകമാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാർഗദർശിയാകുന്നതിന് വേണ്ടി, അതാണ് മഫൂലുൻ ലി അജലിഹി എന്ന് വ്യാകരണ പ്രകാരം അതിൻ്റെ ഇഹ്റാബ് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം. രണ്ടും പരിഗണ്യമായ വ്യാഖ്യാനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിന്? മുഴുവൻ മനുഷ്യർക്കും ഹുദയാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഹുദയായ അവസ്ഥയിൽ. ഹുദ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ഹുദ? മാലോകർക്ക്, മാനവർക്ക് അവരുടെ ദീനിലും ദുനിയാവിലും ഉപകരിക്കുന്നതിലേക്ക് വഴികാട്ടിയായി, മാർഗദർശകമായി വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം ഹവ്വ അലൈഹി അസ്സലാം അവരെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ഫഇമ്മയതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫല ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞില്ലേ, എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വരും, എൻ്റെ ആ ഹുദയെ പിൻപറ്റിയാൽ ദുഃഖമോ ഭയമോ ഏൽക്കേണ്ടി വരുകയില്ല എന്ന്. കാലാകാലങ്ങളിൽ അള്ളാഹു അവൻ്റെ ഹുദയെ മാനവർക്ക് മാർഗദർശകമായി ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. വേദങ്ങൾ ആ ഹുദയാണ്. വ അൻസല തൗറാത വൽ ഇൻജീല മിൻ ഖബ്ലു ഹുദൻ ലിന്നാസ് എന്ന് പറഞ്ഞില്ലേ, തൗറാത്തിൻ്റെയും ഇൻജീലിൻ്റെയും വിഷയത്തിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു ഹുദൻ ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായ അവസ്ഥയിൽ അല്ലെങ്കിൽ മാർഗദർശകമാകുന്നതിന് വേണ്ടി. വ ബയ്യിനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, ഇവിടെ വ ബയ്യിനാതിൻ എന്ന് പറഞ്ഞു. ബയ്യിനത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ബയ്യിനാത്ത്. ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ അൽ ജലിയ, ജലിയത്ത് അല്ലെങ്കിൽ വാദിഹത്ത്, സ്പഷ്ടമായത് വ്യക്തമായത് എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ബയ്യിനാത്ത് എന്ന് പറഞ്ഞെങ്കിൽ വ്യക്തമായവ, സ്പഷ്ടമായവ, ജലിയാത്ത് വാദിഹാത്ത് എന്നാണ്. അത് ഒരു വിശേഷണമാണ്, സിഫത്താണ്. അതുകൊണ്ട് എന്ത് വിശേഷിപ്പിക്കപ്പെട്ടു? അത് ഇവിടെ വ്യംഗ്യമാണ്. ഉദ്ദേശം ആയാത്ത് എന്നാണ്. ആയാത്ത് സൂക്തങ്ങൾ, വചനങ്ങൾ. അപ്പോൾ ഹുദല്ലിന്നാസ് ഉപബയ്യിനാത്തിൻ എന്ന് പറഞ്ഞാൽ ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ സൂക്തങ്ങൾ, വചനങ്ങൾ, അങ്ങനെ ആയിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഹുദയും അതേപോലെ വ്യക്തമായ ആയത്തുകളുമായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ വ്യക്തമായ ആയത്തുകളാകുന്നതിന് വേണ്ടി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ആയാത്തിൻ ബയ്യിനാത്ത് അതാണ് ഉദ്ദേശം എങ്കിൽ, വ്യക്തമായ ആയത്തുകൾ, ഏതിൻ്റെ വ്യക്തമായ ആയത്തുകൾ? അത് ഈ പറയപ്പെട്ട ഹുദയുടേതാണ്. ഹുദയുടെ വ്യക്തമായ ആയത്തുകളായിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത. അപ്പോൾ ഈ മിൻ എന്നത് മിൻ അൽ ബയാനിയ എന്ന് പറയും. അതായത് വ്യക്തമായ ആയത്തുകൾ, ഏതിൻ്റെ വ്യക്തമായ ആയത്തുകൾ? അത് വ്യക്തമാക്കുന്നു തുടർന്ന് ഹുദയുടെ വ്യക്തമായ ആയത്തുകൾ. അപ്പം മീൻ എന്നുള്ളത് അതാണ്, ഈ ആയാത്തിൻ ബയ്യിനാത്ത് എന്നതിനെ വ്യക്തമാക്കുന്ന കാര്യമാണ് പിന്നീട് പറയുന്നത്. അതുകൊണ്ട് ഈ മീൻ ബയാനിയ എന്നതിന് പറയും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഹുദൽ ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായി. വ ബയ്യിനാത്തിൻ മിനൽ ഹുദ, ഈ മാർഗദർശനത്തിൻ്റെ വ്യക്തമായ സ്പഷ്ടമായ സൂക്തങ്ങളായി വാക്യങ്ങളായി ദൃഷ്ടാന്തങ്ങളായി മാനവർക്ക് ഇഹലോകത്ത് അവർക്ക് ഭൗതികമായ വിഷയങ്ങളുണ്ട്, അവർക്ക് മതപരമായ വിഷയങ്ങളുണ്ട്. അവരുടെ ആത്മാവിനെ മനസ്സിനെ പോഷിപ്പിക്കേണ്ട വിജ്ഞാനങ്ങളും ദർശനങ്ങളും ഒക്കെ വേണ്ടതുണ്ട്. അതിലേക്കൊക്കെ വ്യക്തമായ സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ 6246 സൂക്തങ്ങൾ. ആ സൂക്തങ്ങളെയാണ് ഇവിടെ ബയ്യിനാത്തി മിനൽ ഹുദ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഹുദല്ലിന്നാസ് എന്ന് പറഞ്ഞ് മാർഗദർശകം, മാർഗദർശനം, മാർഗദർശി. ആ ഹുദ തന്നെയാണ് ഈ പറയപ്പെട്ട ഹുദയും. നമ്മൾ സൂറത്തുൽ മുസമ്മിലിൽ ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ കമ അർസൽന ഇല ഫിർഔന റസൂല ഫഅസ ഫിർഔനുർ റസൂൽ എന്ന് പറഞ്ഞേ, ഫിർഔനിലേക്ക് ഒരു റസൂലിനെ അയച്ചതുപോലെ. കമ അർസൽന ഇല ഫിർഔന റസൂല ഫഅസ ഫിർഔനുർ റസൂൽ, ആ റസൂലിനെ ഫിർഔൻ ധിക്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ റസൂൽ ആ റസൂൽ തന്നെയാണ്. അവിടെ അത് അലിഫ്ലാം ഇല്ലാതെയാണ് ഇന്ന അർസൽനയിലേക്കും റസൂലൻ എന്ന് പറഞ്ഞത്, അലിഫ്ലാം ഇല്ല, റസൂലൻ ഇവിടെ പറഞ്ഞ പോലെ ഹുദൻ. പക്ഷേ ഫഅസ ഫിർഔനുർ റസൂൽ, ആ റസൂലിനെ ഫിർഔൻ ധിക്കരിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ അതേ റസൂലാണ് ഈ പിന്നീട് പറഞ്ഞ റസൂൽ അർ റസൂൽ, അവിടെ അലിഫ്ലാമുണ്ട്. അതേപോലെയാണ് ഇവിടെ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തി മിനൽ ഹുദ, ആ ഹുദയുടെ സ്പഷ്ടമായ വ്യക്തമായ വചനങ്ങൾ, അതുമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, അതിനായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഇതാണിവിടെ പറയുന്നത്. വൽ ഫുർഖാൻ, ഫുർഖാനിൻ്റെയും വ്യക്തമായ സൂക്തങ്ങൾ, വചനങ്ങൾ. ഫുർഖാൻ അത് ഫറഖയിൽ നിന്നാണ്, നമുക്ക് വന്നുപോയ പദമാണ്. ഇതൊക്കെ വേർപ്പെടുത്തി വ്യക്തമാക്കി എന്നൊക്കെ അർത്ഥത്തിൽ. വഖുർആനൻ ഫറഖിനാഹു എന്ന് പറയല്ലേ, വിശുദ്ധ ഖുർആൻ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ. അൽ ഫുർഖാൻ വിവേചനത്തെ വിഭജിക്കുന്നതിനെയൊക്കെയാണ് അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഹഖിനെയും അതേപോലെ തന്നെ ബാത്തിലിനെയും വേർതിരിക്കും. അതേപോലെ ഖൈറിനെയും അതേപോലെ ഷെറിനെയും വേർതിരിക്കും. ഉപകാരപ്രദമായത്, ഉപദ്രവകരമായത് അവയെ വേർതിരിക്കും. സത്യസന്ധമായത് അതേപോലെ തന്നെ വ്യാജമായത് അവയെ വേർതിരിക്കും. അതേപോലെ കൽപ്പിക്കപ്പെട്ടത്, വിലക്കപ്പെട്ടത് അതിനെ വേർതിരിക്കും. അതേപോലെ ഹലാലായത് അതേപോലെ ഹറാമായത് ഇതിനെ വേർതിരിക്കും. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിൻ്റെ കക്ഷിക്കാരുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരെ വേർതിരിക്കും. അള്ളാഹുവിൻ്റെ അദുവുകളുണ്ട്, ശത്രുക്കൾ, അവയെ വേർതിരിക്കും. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ ഇബാദത്തുമായി ബന്ധപ്പെട്ടതുണ്ട്, അതേപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹുക്കുമുകൾ വിധികളുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹുദൂദ് ശിക്ഷാവിധികൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇങ്ങനെ വിഷയങ്ങൾ പലതാണ്, സ്വഭാവ സംബന്ധിയായി, അഖലാഖിയായി, ആദാബ് മര്യാദകളുമായി ബന്ധപ്പെട്ട്, സുലൂക്ക് പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുടെ വൈവിധ്യങ്ങളിലാണ് വചനങ്ങൾ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിച്ച് വ്യക്തമാക്കുന്നു. സത്യത്തെ വിളിച്ചറിയിക്കുന്ന തെളിവുകളുണ്ട്, അസത്യത്തെ അസത്യമായി ചിത്രീകരിക്കുന്ന തെളിവുകളുണ്ട്. ഇതൊക്കെ വേർതിരിക്കുന്ന സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾ. പ്രത്യേകിച്ച് ഇവിടെ ഹക്ക് എന്ത്, ബാത്തിൽ എന്ത്, സത്യം അസത്യം, ഖൈർ ഷെറ്, നന്മ തിന്മ, നാഫിഉ ദാർ, ഉപകരിക്കുന്നത് ഉപദ്രവമാകുന്നത്, സിദ്ഖ് കെദീബ്, സത്യമായത് അസത്യമായത്, അതേപോലെ മഅ്മൂർ കൽപ്പിക്കപ്പെട്ടത്, മഹ്ദൂർ വിലക്കപ്പെട്ടത്, ഹലാൽ അനുവദനീയമായത്, ഹറാം നിഷിദ്ധമായത്, വലിയ മിത്രം, അതു ശത്രു, അള്ളാഹുവിൻ്റെ മിത്രം അള്ളാഹുവിൻ്റെ ശത്രു, ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നു. അതിൽ വഅദ് വാഗ്ദാനങ്ങളുണ്ട്, വഈദ് മുന്നറിയിപ്പുകളുണ്ട്, തർഗീബ് ആഗ്രഹം ജനിപ്പിക്കുന്നവയുണ്ട്, തർഹീബ് പേടി ജനിപ്പിക്കുന്നവയുണ്ട്. ഇങ്ങനെ തുടങ്ങി വിജ്ഞാനങ്ങളുടെ വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ കിതാബാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തങ്ങൾ ഇതൊക്കെ വേർതിരിക്കുന്ന മഹൽ സൂക്തങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിന് വിശുദ്ധ ഖുർആനെ ഇറക്കി? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശിയായി അല്ലെങ്കിൽ മാർഗദർശകമായി, അതേപോലെ വബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ മാർഗദർശനത്തിൻ്റെ സുവ്യക്തമായ സ്പഷ്ടമായ വചനങ്ങളായി, അതേപോലെ തന്നെ വൽ ഫുർഖാൻ, ഫുർഖാനിനുള്ള വചനങ്ങളുമായി, വ്യക്തമായ വചനങ്ങളുമായി അവതരിപ്പിച്ചു എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതരിപ്പിച്ചു എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുഖ്യവും, ഞാൻ പറഞ്ഞല്ലോ മഹനീയവും മഹത്തരവുമായ ലക്ഷ്യം, അത് ഈ ഹുദയാണ്. വിശുദ്ധ ഖുർആൻ മാർഗദർശകമാകണം, മാർഗദർശിയാകണം. വിശുദ്ധ ഖുർആൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പല വചനങ്ങളുണ്ട്, അതിലൊക്കെ പല ലക്ഷ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വലഖദ് ജീനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. അവിടെ ഹുദൻ വറഹ്മത്തൻ, കാരുണ്യമായി വിശുദ്ധ ഖുർആൻ ഇറങ്ങി സൂറത്ത് അറാഫിൽ. സൂറത്ത് നഹ്ലിൽ വനസ്സൽനാ അലൈക്കൽ കിതാബത്തി ബിയാനൻ ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തൻ വബുശ്റ ലിൽ മുസ്ലിമീൻ. അവിടെ ഹൂദൻ വറഹ്മത്തൻ വബുശ്റ, റഹ്മത്തൻ വബുശ്റ, സന്തോഷവാർത്തയായിക്കൊണ്ട് സുവിശേഷമായിക്കൊണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണതയുടെ വിഷയത്തിൽ പറയണം. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹൂദൻ വശിഫ, ഖുർആൻ ഇറങ്ങിയത് ഷിഫയായിക്കൊണ്ടാണ്. ഷിഫ എന്ന് പറഞ്ഞാൽ രോഗശമനം. ഇതേപോലെ വചനങ്ങൾ പലത്, വിശുദ്ധ ഖുർആൻ അവതീർണമായതുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ, അതിൻ്റെ ലക്ഷ്യത്തെ ഉദ്ദേശത്തെ വ്യക്തമാക്കുന്ന വചനങ്ങൾ പലതാണ്. ചിലത് ഉദാഹരിച്ചു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ഈ വചനത്തിലാകട്ടെ, ഇവിടെ നമ്മൾ കേട്ട വചനങ്ങളിലാകട്ടെ, ഹുദ അത് പ്രത്യേകം പരാമൃഷ്ടമാണ് എല്ലായിടത്തും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ജീനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മ. ഹുദൻ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബ്യാനൻ ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത വബുശ്ര. അവിടെ ഹുദൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി യഹ്ദി ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽമുത്തഖീൻ. ഹുദൻ നമ്മൾ പഠിച്ചു പോയതാണ്. നമ്മൾ കേട്ട വചനത്തിൽ ഫുസ്സലത്തിലെ 44 ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫ. ഹുദൻ അതേപോലെ വലാക്കിൻ തസ്ദീഖ അല്ലദി ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. അവിടെ ഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ എന്ന് പറഞ്ഞേ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ എന്തിനവതരിപ്പിച്ചു? വിവിധ ലക്ഷ്യങ്ങൾ പറയുന്നിടത്തൊക്കെയും ഹുദൻ എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് മാനവർക്ക് മാർഗദർശകമായി, മാനവർക്ക് മാർഗദർശിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ അവരുടെ ദീനി ജീവിതത്തിലും ദുന്യവി ജീവിതത്തിലും ഉപകരിക്കുന്നത്, അവർക്ക് അനുകൂലമായത്, അവരെ രക്ഷപ്പെടുത്തുന്നത്, അതിലേക്കുള്ള നിദർശനം, നിർദ്ദേശം, വഴികാട്ടി മാർഗരേഖ അതാണ് വിശുദ്ധ ഖുർആൻ. ഇതാണ് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്തിന്? ഇതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി അള്ളാഹു ഈ രീതിയിലൊക്കെ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു, അതിനാൽ എന്തു വേണം? ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫലിയസും. അടുത്ത ക്ലാസ്സിൽ ബീദ്നില്ല നമുക്ക് ആ വിഷയം തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 19 ക്ലാസ്, ഖുർആനിന്റെ ഹിദായത്ത് ആർക്ക് എങ്ങനെ. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്? ഓപ്ഷൻ എ, പരലോകത്ത് ഉപകരിക്കുവാൻ വേണ്ടി. ബി, മനുഷ്യർക്ക് സ്രഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി. സി, മുഴുവൻ മനുഷ്യർക്കും മാർഗദർശകമാവാൻ വേണ്ടി. രണ്ടാമത്തെ ചോദ്യം, ബയ്യിന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, ആയാത്ത്, സൂക്തങ്ങൾ. ഓപ്ഷൻ ബി, വിശുദ്ധ ഖുർആൻ. സി, മുഴിജിസത്ത്, അമാനുഷികത. മൂന്നാമത്തെ ചോദ്യം, ബയ്യിന എന്ന അർത്ഥത്തിൽ വരുന്നത്? ഓപ്ഷൻ എ, അൽ വാലിഹ, അൽ ജലീല. ഓപ്ഷൻ ബി, അൽ ജലീയ, അൽ കരീമ. ഓപ്ഷൻ സി, അൽ വാലിഹ, അൽ ജലീയ.
4: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7 സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം

0: ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിനെ മനഃപാഠമാക്കുകയും ലോകമറിയുന്ന കാരികളായി മാറുകയും ചെയ്ത ഹാഫിളുകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. തൻ്റെ മധുരതരമായ ശബ്ദത്തിൽ പാരായണം ചെയ്യുകയാണ് ത്വഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുകയാണ്. വശ്യവും ഹൃദ്യവുമായ രൂപത്തിൽ ഹാഫിൽ ത്വാഹ ജുനൈദിന്റെ ശബ്ദത്തിലാണ് ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

ثبورا

بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേർന്നത്.
1: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടു കൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾ

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
1: വചനം 63. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, ഇൻ കുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവോടെ, മിർ റബ്ബി, എൻ്റെ റബ്ബിങ്കൽ നിന്നുള്ള, ആത്താനി, അവൻ എനിക്ക് നൽകിയിരിക്കുകയും, മിനുഹു, അവങ്കൽ നിന്ന്, റഹ്മത്തൻ, കാരുണ്യം, ഫമൻ, എന്നാൽ ആരാണ്, യൻസുറുനി, എന്നെ സഹായിക്കുക, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, ഇൻ അസൈതുഹു, അവനോട് ഞാൻ അനുസരണക്കേട് ചെയ്യുന്ന പക്ഷം, ഫമാ തസീദൂനനി, അപ്പോൾ നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുന്നതല്ല, ഗൈറ, അല്ലാതെ, തഖ്സീർ, നഷ്ടം വരുത്തൽ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? ഒന്ന് പറയുവിൻ, ഞാൻ എന്റെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെയായിരിക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എനിക്കവൻ നൽകിയിരിക്കുകയുമാണെങ്കിൽ അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് അനുസരണക്കേട് ചെയ്യുന്ന പക്ഷം അവനിൽ നിന്ന് ആരാണ് എന്നെ സഹായിച്ചു രക്ഷിക്കുക? അപ്പോൾ നഷ്ടം വരുത്തലല്ലാതെ മറ്റൊന്നും നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുകയില്ല.
1: മുൻപ് പറഞ്ഞതുപോലെ കാരുണ്യം അഥവാ റഹ്മ കൊണ്ട് ഇവിടെയും പ്രവാചകത്വം തന്നെയാണ് പ്രധാന ഉദ്ദേശം. ഇതുപോലെയുള്ള ഏതാനും വാചകങ്ങൾ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് ചെയ്ത പ്രസ്താവനയിലും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ഉപദേശവും അദ്ദേഹം നൽകിയ തെളിവുകളും അവർ സ്വീകരിക്കുവാൻ ഒരുക്കമില്ല. അവർക്കൊരു പ്രത്യേക ദൃഷ്ടാന്തം കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു.
2: വചനം 64. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഹാദിഹി ഇദാ നാക്കത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ ഒട്ടകം, ലക്കും നിങ്ങൾക്ക്, ആയത്തൻ ഒരു ദൃഷ്ടാന്തമായിട്ട്, ഫദറൂഹ, അതിനാൽ നിങ്ങളതിനെ വിട്ടേക്കുവിൻ, തഅ്കുൽ, അത് തിന്നുകൊള്ളട്ടെ, ഫീ അർദില്ലാഹി, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, വലാ തമസ്സൂഹ, നിങ്ങളതിനെ ബാധിപ്പിക്കുകയും ചെയ്യരുത്, ബിസൂഇൻ, ഒരു തിന്മയും, ഫയഅഖുദക്കും, എന്നാൽ നിങ്ങളെ പിടികൂടും, അദാബുൻ, ശിക്ഷ, ഖരീബുൻ, സമീപസ്ഥമായ.

0: എന്റെ ജനങ്ങളെ, ഇതാ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് അല്ലാഹുവിന്റെ ഒട്ടകം. ആകയാൽ അതിനെ അതിന്റെ പാട്ടിൽ നിങ്ങൾ വിട്ടേക്കുവിൻ. അത് അല്ലാഹുവിന്റെ ഭൂമിയിൽ നടന്നു തിന്നുകൊള്ളട്ടെ. അതിന് ഒരു തിന്മയും നിങ്ങൾ ബാധിപ്പിക്കുകയും ചെയ്യരുത്. എന്നാൽ സമീപസ്ഥമായ ഒരു ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ്.
1: വചനം 65. ഫഅഖറൂഹ, എന്നിട്ട് അവരതിനെ അറുകൊല ചെയ്തു. ഫഖാല, അപ്പോഴദ്ദേഹം പറഞ്ഞു, തമത്തഊ, നിങ്ങൾ സുഖമെടുത്തുകൊള്ളുക. ഫീദാരിക്കും, നിങ്ങളുടെ പാർപ്പിടത്തിൽ. സലാസത്ത് അയ്യാമിൻ, മൂന്ന് ദിവസങ്ങൾ. ദാലിക, അത്. വഅദുൻ, ഒരു വാഗ്ദത്തമാണ്. ഗൈറു മക്ദൂബ്, വ്യാജമായിരിക്കാത്ത.

0: എന്നിട്ട് അവർ അതിനെ അറുകൊല ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടത്തിൽ 3 ദിവസം സുഖമെടുത്തുകൊള്ളുവിൻ, അഥവാ അപ്പോഴേക്കും ശിക്ഷ അനുഭവപ്പെടും. അത് നിർവ്യാജ്യമായ ഒരു വാഗ്ദത്തമാകുന്നു.
1: ഒട്ടകം അതിൻ്റെ തീറ്റയും കുടിയുമായി ഭൂമിയിലൂടെ നടന്നുകൊള്ളട്ടെ. നിങ്ങളതിനെ ഒരുവിധത്തിലും ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാൽ താമസിയാതെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിക്ഷ അനുഭവപ്പെടും എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ താക്കീത് ചെയ്തു. വെള്ളത്താവളത്തിൽ 1 ദിവസം അവർക്കും 1 ദിവസം ഒട്ടകത്തിനുമാണെന്ന് ഊഴം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ അതിനെ കുത്തിക്കൊന്നു. ഇനി നിങ്ങൾക്ക് 3 ദിവസമേ സുഖമായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതോടെ ശിക്ഷയും ബാധിക്കും. അതിൽ മാറ്റം വരികയില്ല തന്നെ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംഭവിച്ചതും അങ്ങനെ തന്നെ.
2: വചനം 66. ഫലമ്മാ ജാഅ, എന്നിട്ട് വന്നപ്പോൾ, അമ്രുനാ, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, സ്വാലിഹൻ, സ്വാലിഹിനെ, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, മഅഹു, അദ്ദേഹത്തോടൊപ്പം, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്ന, നമ്മിൽ നിന്നുള്ള, വമിൻ ഖിസി, അപമാനത്തിൽ നിന്നും, യൗമിഇദിൻ, ആ ദിവസത്തിലെ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവൽ ഖവിയു, അവനത്രേ ശക്തൻ, അൽ അസീസ്, പ്രതാപശാലി.

0: അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ സ്വാലിഹിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. അന്നേ ദിവസത്തെ അപമാനത്തിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി. നിശ്ചയമായും നിന്റെ റബ്ബു തന്നെയാണ് ശക്തനും പ്രതാപശാലിയുമായുള്ളവൻ.
1: വചനം 67. വഅഖദ, പിടികൂടുകയും ചെയ്തു. അല്ലദീന ദലമു, അക്രമം ചെയ്തവരെ. അസ്സൈഹതു, ഘോര ശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവരായി. ഫീ ദിയാരിഹിം, അവരുടെ വസതികളിൽ. ജാസിമീൻ, കമിഴ്ന്നു മുട്ടുകുത്തി വീണവർ.
2: وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين.
0: അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ പാർപ്പിടങ്ങളിൽ കമിഴ്ന്നു വീണവരായി, അഥവാ ചത്തൊടുങ്ങി.
1: വചനം 68. കഅല്ലം യഗ്നൗ, അവർ ധന്യമാകാത്ത അഥവാ ഉണ്ടായിട്ടില്ലാത്ത പോലെ. ഫീഹ, അവിടെ. അലാ, അറിയുക. ഇന്ന സമൂദ, നിശ്ചയമായും സമൂദ്. കഫറു, അവർ നന്ദികേട് ചെയ്തു. റബ്ബഹും, അവരുടെ റബ്ബിനോട്. അലാ, അറിയുക. ബുഉദൻ, വിദൂരത. ലിസമൂദ്, സമൂദിനെ.

0: അതെ, അവിടത്തിൽ അവർ ഉണ്ടായിട്ടില്ലാത്തതുപോലെ അല്ല. അറിയുക, നിശ്ചയമായും സമൂദ് ഗോത്രം അവരുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു. അല്ല, അറിയുക, സമൂദ് ഗോത്രത്തിന് വിദൂരത അഥവാ കാരുണ്യത്തിൽ നിന്നും അവർ വളരെ അകലം.
1: ഈ സംഭവം അഹ്റാഫ്, ഷുഅറാ, ഖമർ എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ ഒട്ടകത്തിന്റെ വിശേഷതകളെപ്പറ്റി ചിലർ നടത്തിയിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചുള്ള നിരൂപണം സൂറത്തുൽ ഖമറിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. വിഭാഗം 7. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെയും കഥകളാണ് ഈ വിഭാഗത്തിലുള്ളത്. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സംഭവങ്ങൾ താഴെ ഹിജിർ, അൻകബൂത്ത്, ദാരിയാത്ത് എന്നീ സൂറത്തുകളിലും വിവരിക്കപ്പെട്ടു കാണാം.
2: വചനം 69. വലഖദ് ജാഅത്ത്, വരികയുണ്ടായി, റുസുലുന, നമ്മുടെ ദൂതന്മാർ, ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ അടുക്കൽ, ബിൽബുഷ്ര, സന്തോഷവാർത്തയുമായി, ഖാലു, അവർ പറഞ്ഞു, സലാമ, സലാം, ഖാല, അദ്ദേഹം പറഞ്ഞു, സലാം, സലാം, ഫമാ ലബിസ, എന്നിട്ട് അദ്ദേഹം താമസിച്ചില്ല, അൻജാ, വരുവാൻ, ബിഇജ്ലിൻ, ഒരു കാളക്കുട്ടിയെയും കൊണ്ട്, ഹനീദ്, ചുട്ടുവെവിക്കപ്പെട്ട.

0: നമ്മുടെ ദൂതന്മാർ സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിന്റെ അടുക്കൽ വരികയുണ്ടായി. അവർ പറഞ്ഞു, സലാം, അഥവാ സമാധാനം ഭവിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, സലാം. എന്നിട്ട് അദ്ദേഹം ഒരു ചുട്ടുവേവിച്ച കാളക്കുട്ടിയുമായി വരുവാൻ താമസമുണ്ടായില്ല.
1: ഈ ദൂതന്മാർ മലക്കുകളായിരുന്നു. ഇബ്രാഹീമിന്റെ അതിഥികൾ, വൈഫ് ഇബ്രാഹീം എന്നാണ് സൂറത്ത് ദാരിയാത്തിൽ ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിഥികളെപ്പോലെ മനുഷ്യരൂപത്തിൽ വന്ന അവർ ആരായിരുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. സൽക്കാരപ്രിയനായിരുന്ന അദ്ദേഹം അന്നത്തെ പതിവനുസരിച്ച് വിശിഷ്ടാഹാരമായി കരുതപ്പെടുന്ന ഒരു കാളക്കുട്ടിയെ അറുത്ത് കൽച്ചുളയിൽ വെച്ച് വേവിച്ചു തയ്യാറാക്കി ഭക്ഷണം വിളമ്പിവെച്ചു അവരെ ക്ഷണിച്ചു. സൂറത്ത് ദാരിയാത്തിൽ ഈ രംഗം വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാകുന്നു. ഉടനെ അദ്ദേഹം തന്റെ വീട്ടുകാരുടെ അടുക്കൽ പതുക്കെ ചെന്ന് ഒരു തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്നു അവരുടെ അടുക്കൽ വെച്ചു. തിന്നുകയില്ലേ എന്ന് പറഞ്ഞു. ദാരിയാത്തി 26-27. അവരുടെ വരവിന്റെ ഉദ്ദേശ്യത്തെപ്പറ്റി താഴെ വിവരിക്കുന്നുണ്ട്.
2: വചനം 70. ഫലമ്മാറാ, എന്നിട്ട് അദ്ദേഹം കണ്ടപ്പോൾ, ഐദിയഹും അവരുടെ കൈകളെ, ലാ തസിലു, ചേരാതെ അഥവാ നീളാതെ, ഇലൈഹി അതിലേക്ക്, നക്കിറഹും അവരെക്കുറിച്ച് അദ്ദേഹം ശങ്കിച്ചു, ഔജസ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു, മിനുഹും അവരെപ്പറ്റി, ഖൈഫ ഒരു ഭയം. ഖാലു, അവർ പറഞ്ഞു, ലാ തഖഫ്, നീ ഭയപ്പെടണ്ട, ഇന്നാ ഉർസിൽനാ, ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു, ഇലാ ഖൗമി, ജനങ്ങളിലേക്ക്, ലൂത്തിൻ്റെ

0: എന്നിട്ട് അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവരെക്കുറിച്ച് ശങ്കിച്ചു. അവരെപ്പറ്റി അദ്ദേഹത്തിന് ഒരു ഭയം തോന്നുകയും ചെയ്തു. അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ ലൂത്തിന്റെ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ്.
1: അതിഥികൾ ഭക്ഷണത്തിലേക്ക് കൈനീട്ടുന്നില്ല, മലക്കുകൾ ഭക്ഷണം കഴിക്കാറില്ലല്ലോ. അത് കണ്ടപ്പോൾ അവരെപ്പറ്റി ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് സംശയവും ഭയവുമുണ്ടായി. ഇത് മനസ്സിലാക്കിയ അതിഥികൾ തങ്ങളെ സ്വയം പരിചയപ്പെടുത്തി. തങ്ങൾ അള്ളാഹു അയച്ച ദൂതന്മാരാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് എന്നറിയിച്ചു. ഇതായിരുന്നു അവരുടെ വരവിന്റെ ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യത്തെ പറ്റി തുടർന്ന് പറയുന്നു.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ പോകുന്നത്. ഹാഫിദ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 31 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇനി 32-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

ഇനിത്തഖൈതുൻ അവസാനത്തിൽ മണിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത്. ഇനിത്തഖൈതുൻ അതുവരെയാണ് തൽക്കാലം നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അപ്പോൾ അവിടെ നിർത്തുന്ന സമയത്ത്

0: كأحد من النساء إن اتقيتن.
1: ഇൻഷാല്ലാ, ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
2: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
4: Peace Radio. Tune to reality.
5: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹഷറിൽ നിന്നും 11 ആയത്താണ് ഹാഫിദ് അബ്ദു ശുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹഷർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി 11-ാമത്തെ ആയത്ത്.
8: أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا يَقُولُونَ لِإِخْوَانِهِمُ الَّذِينَ كَفَرُوا مِنْ أَهْلِ الْكِتَابِ لَئِنْ أُخْرِجْتُمْ لَنَخْرُجَنَّ مَعَكُمْ وَلَا نُطِيعُ فِيكُمْ أَحَدًا أَبَدًا وَإِنْ قُوتِلْتُمْ لَنَنْصُرَنَّكُمْ وَاللَّهُ يَشْهَدُ إِنَّهُمْ لَكَاذِبُونَ أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا أَلَمْ تَرَ
7: ഇവിടെ തറാ എന്ന പദത്തിൽ താഉം താ എന്ന അക്ഷരം ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നാൽ റായിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സ്വാഭാവികമായിട്ടും പലപ്പോഴും പല ആളുകളും ഓതിപ്പോകുന്നത് അലം തറ എന്നാണ്. തറ അലം തറ ഇവിടെ സംഭവിക്കുന്നത് രണ്ടും. തറ എന്ന് പറയുമ്പോൾ തായിനെ കനപ്പിക്കുന്ന രൂപത്തിൽ തറ തറ തെറ അലം തെറ തായിനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അതാണ് അറബികളുടെ ശൈലി. അലം തെറ റായിനെ കനപ്പിക്കലോ റ ഇവിടെ നേർപ്പിക്കലും കനപ്പിക്കലും അക്ഷരങ്ങളുടെ സിഫത്തുകൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാല്ലാ.
8: അലം തറ ഇലല്ലദീന ഇലല്ലദീന അല്ലദീന ദാലിൻ്റെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന അലം തറ ഇലല്ലദീന നാഫഖൂ നാഫഖൂ
7: ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. അതിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗം, അതിൻ്റെയും മേലെ ചെറുനാക്ക്.
8: നാഫഖു യഖൂലൂന
7: യഖൂലൂന അല്ല
8: യഖൂലൂന ലിഖ്വാനിഹിം
7: അല്ല ഹംസ ഉച്ചരിക്കണം.
8: ലിഖ്വാനിഹിമുല്ലദീന കഫറു ലിഖ്വാനിഹിമുല്ലദീന
7: ഇവിടെ ലിഖ്വാനിഹിമു മീമിന് ദമ്മ്. ലിഖ്വാനിഹിമുല്ലദീന അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പറയുവാനും ഓതുവാനും ശ്രദ്ധിക്കണം.
8: ലിഖ്വാനിഹിമുല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ അഹ്ലി
7: സാകിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഓതിപ്പോകുമ്പോൾ മിൻ അഹ്ലി എന്ന് വരരുത്. ഏതുപോലെ
8: കുഫുവൻ നഹദ് വലം യകുല്ലഹു കുഫുവൻ നഹദ് എന്നാണ് അധികാളുകൾ ഓത്.
7: കുഫുവൻ നഹദല്ല കുഫുവൻ അഹദ്. ഹംസയും നൂനൊക്കെ ക്ലിയറായിട്ട് ഉച്ചരിക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെയും അതുപോലെ തന്നെ മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി.
8: മിൻ അഹ്ലിൽ കിതാബി ലഇൻ ഉഖ്രിജുതും ലഇൻ
7: ലൈൻ ഉഖ്രിജുതും ഇങ്ങനെ ഓതരുത്. ലൈൻ അല്ല
8: ലഇൻ
7: ല ഇ ഹംസ ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്.
8: ലഇൻ ലഇൻ ഉ ലഇൻ ഉ
7: സാകിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനും ഹംസയും വെളിവാക്കി ഉച്ചരിക്കണം.
8: ലഇൻ ഉഖ്രിജുതും ഉഖ്രിജുതും
7: റായിന് കസ്ർ ജീമിന് സുക്കൂന്. ഇതൊക്കെ കൃത്യമായിട്ട് വരണമെങ്കിൽ ഖുർആൻ ഓതി ഓതി ഓതി നമുക്ക് പരിചയം വേണം. അല്ലാതെ നമ്മളെന്നെങ്കിലും വർഷത്തിലൊരിക്കലൊക്കെ റമദാനിലൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് ഖത്വം ചെയ്യാൻ വേണ്ടി അത് മുഴുവനായിട്ടും പെട്ടെന്ന് ഓതി തീർക്കാൻ വേണ്ടി ഓതിപ്പോകുമ്പോൾ ധാരാളമായിട്ട് അബദ്ധങ്ങൾ വരും. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളതൊക്കെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് പഠിക്കണം, പരിചയപ്പെടണം ഇത്തരം പദങ്ങൾ.
8: ലഇൻ ഉഖ്രിജിതും ഉഖ്രിജിതും ലനഖ്റുജന്ന ലനഖ്റുജന്ന ലനഖ്റുജന്ന
7: നൂന് ശദ്ദ് മണിക്കണം.
8: മഅകും വല ലനഖ്റുജന്ന മഅകും വല
7: സാകിന മീമിന് ശേഷം വ. ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഏതുപോലെ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വല ദാലിൻ അലൈഹിം വ ഇതുപോലെ
8: മഅകും വലാ നുതീഉ വലാ നുതീഉ താ താ ഉച്ചരിക്കുമ്പോൾ ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി സ്വരഭാരത്തിലാക്കണം. നുതീഉ നുതീഉ അല്ല ത അല്ല താ താ തീ തു അത് അത് നുതീഉ ഫീകും ഫീകും അഹദൻ അബദ ഫീകും അഹദൻ സാക്കിന മീമിന് ശേഷം ഹംസ. ഇവിടെ ഒരു സംശയവുമില്ലാതെ അധിക ആളുകൾ ഓതെങ്ങനെയായിരിക്കും ഫീകും മഹദൻ എന്ന ഫീകും മഹദൻ ഹംസ പോയി മീമിനെ കൊണ്ട് തന്നെ പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഫീകും അഹദൻ. സാക്കിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാറാണ്, വെളി വാക്കി ഉച്ചരിക്കണം. ഫീകും അഹദൻ അബദ അഹദൻ അബദ അല്ല അഹദൻ അബദ. ഇവിടെയും നൂനിനെ കൊണ്ട് അഹദൻ അബദ എന്ന് പറയരുത്, അഹദൻ അബദ ഹംസ ഉച്ചരിക്കണം, തൻവീൻ വെളിവാക്കണം. അഹദൻ അബദ നിർത്തുമ്പോൾ അബദ എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ ഓതി നിർത്താം. അബദ കൂട്ടി ഓതുകയാണെങ്കിലോ അബദൗവഇൻ ഇത് ഗാംബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അബദൗവഇൻ വഇൻ ഖൂതിൽതും സാക്കിന നൂന് ശേഷം ഖാഫ്. ഇവിടെ വഇൻ ഖു ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം, നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. വഇൻ ഖൂതിൽതും ലനൻസുറന്ന ലനൻസു ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം. സ്വാദ് ഇസ്തിഅല എന്ന അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. ലനൻസുറന്ന നൂൻ മുശദ്ദഗുന്ന ലനൻസുറന്നകും വല്ലാഹു യഷ്ഹദു ഇന്നഹും ഇന്നഹും നൂനെ മണിക്കണം. ലകാദിബൂൻ ലകാസിബൂൻ അല്ല ലകാദിബൂൻ. ഒന്നുകൂടെ ഓതാം. أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا يَقُولُونَ لِإِخْوَانِهِمُ الَّذِينَ كَفَرُوا مِنْ أَهْلِ الْكِتَابِ لَئِنْ أُخْرِجْتُمْ لَنَخْرُجَنَّ مَعَكُمْ وَلَا نُطِيعُ فِيكُمْ أَحَدًا أَبَدًا وَإِنْ قُوتِلْتُمْ لَنَنْصُرَنَّكُمْ വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ. സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യാനും ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുവാനൊക്കെ എല്ലാത്തിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ജസാക്കല്ലാഹു ഖൈറാ ബറകല്ലാഹു ഫീക്കും. സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ഇന്നത്തെ അത്തഹ്സീനിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020 840 840. പീസ് റേഡിയോ ഡോക്ടർ.

ക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത്

0: നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: Peace Radio. Tune to reality.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: واحد وليذكر أولو الألباب.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിം 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഫഹദ് അൽ വർദി.
2: بسم الله الرحمن الرحيم. ألف

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
3: വചനം 71. അംറഅതുഹു, അദ്ദേഹത്തിന്റെ സ്ത്രീ അഥവാ ഭാര്യ, ഖായിമത്തുൻ, നിൽക്കുന്നവളായിരുന്നു. ഫദഹിഖത്ത്, അപ്പോൾ അവൾ ചിരിച്ചു. ഫബശ്ശർനാഹ, അപ്പോൾ അവൾക്ക് നാം സന്തോഷമറിയിച്ചു. ബിഇസ്ഹാഖ, ഇസ്ഹാഖിനെ പറ്റി. വമിം വറാഇ, പിന്നാലെ. ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെ. യാക്കൂബ്, യാക്കൂബിനെയും.

0: അദ്ദേഹത്തിന്റെ സ്ത്രീ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചിരിച്ചു. അപ്പോൾ നാം, അഥവാ അള്ളാഹു, ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിന്റെ പിന്നാലെ യഅ്ഖൂബിനെയും കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു.
1: ഭർത്താവിനും അതിഥികൾക്കും ഭക്ഷണം തയ്യാറാക്കി കൊടുത്തുകൊണ്ട് വീട്ടുകാരി അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഭാര്യ സാറ റളിയല്ലാഹു അൻഹ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുവാനും വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുവാനും വേണ്ടിയായിരിക്കും അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സഹോദര പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജനത മുഴുവനും താഴെ കാണാവുന്നതുപോലെ പ്രകൃതി വിരുദ്ധമായ നീചവൃത്തിയിലും തോന്നിയവാസങ്ങളിലും അതിരുകവിഞ്ഞിരിക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതാനും ആ ജനതയെ നശിപ്പിക്കുന്ന വിവരം അറിഞ്ഞതായ സന്തോഷം കൊണ്ടോ അതിഥികൾ ആരാണെന്നറിഞ്ഞതിലുള്ള മനസ്സമാധാനം കൊണ്ടോ സാറ ചിരിച്ചു. അള്ളാഹു ആലം. ഈ അവസരത്തിൽ മലക്കുകൾ തങ്ങളുടെ വരവിന്റെ മറ്റേ ഉദ്ദേശ്യം അറിയിച്ചു. അവർക്കൊരു പുത്രൻ ഉണ്ടാവാൻ പോകുന്നുവെന്നും പിന്നീട് ആ പുത്രൻ വഴി ഒരു പൗത്രനും ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയായിരുന്നു അത്. പുത്രൻ ഇസ്ഹാഖ് അലൈഹിസ്സലാമയും പൗത്രൻ യാക്കൂബ് അലൈഹിസ്സലാമയും തന്നെ. സന്തോഷ വാർത്ത അറിയിച്ചത് മലക്കുകൾ മുഖേനയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ബഷർന നാം സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറഞ്ഞത്. ഇതുവരെയും മക്കൾ ജനിച്ചിട്ടില്ലാത്ത താനും തന്റെ ഭർത്താവും വലിയ വൃദ്ധന്മാരായിരിക്കുന്ന അവസരത്തിലുള്ള ഈ വാർത്ത അവരെ അത്ഭുതപ്പെടുത്തി.
2: വചനം 72. കാലത്ത്, അവൾ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടമേ, അലിദു, ഞാൻ പ്രസവിക്കുകയോ, വഅന, ഞാനായിരിക്കെ, അജൂസുൻ, ഒരു കിഴവി, വഹാദ, ഇത്, ബഅലി, എന്റെ ഭർത്താവ് ശൈഖ, വൃദ്ധനായിക്കൊണ്ട്, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലഷൈഉൻ, ഒരു കാര്യം തന്നെ, അജീബ്, അത്ഭുതകരമായ.

0: അവൾ പറഞ്ഞു, കഷ്ടം അഥവാ ആശ്ചര്യം തന്നെ. ഞാൻ ഒരു കിഴവിയായിരിക്കെ ഞാൻ പ്രസവിക്കുകയോ? ഇതാ എന്റെ ഭർത്താവ് ഒരു വൃദ്ധനുമായിരിക്കെ. നിശ്ചയമായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ.
1: വചനം 73. ഖാലു, അവർ പറഞ്ഞു, അതഅജബീന, നീ അത്ഭുതപ്പെടുന്നുവോ, മിൻ അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെപ്പറ്റി, റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം, വബറകാത്തുഹു, അവൻ്റെ അനുഗ്രഹങ്ങളും, അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ഹമീദുൻ, സ്തുത്യർഹനാണ്, മജീദുൻ, മഹത്വമേറിയവനാണ്.

0: അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയെപ്പറ്റി നീ അത്ഭുതപ്പെടുന്നുവോ? അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹങ്ങളും നിങ്ങളിലുണ്ടാവട്ടെ. വീട്ടുകാരെ, നിശ്ചയമായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു.
1: യാ വൈലത്ത എന്ന വാക്കിനർത്ഥം കഷ്ടമേ, നാശമേ എന്നൊക്കെയാണെങ്കിലും സന്തോഷ സൂചകമായ ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ അത്ഭുതം തന്നെ എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാറുള്ളൂ. സ്ത്രീകളുടെ സംസാരത്തിലാണ് ഈ പ്രയോഗം അധികം കാണപ്പെടാറുള്ളതും. സൂറത്ത് ദാരിയാത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉറക്കെ ഒരു ശബ്ദത്തോടുകൂടി മുന്നോട്ട് വന്ന് മുഖത്തടിച്ചുകൊണ്ട് ഞാൻ വന്ധ്യയായ ഒരു കിഴവി എന്ന് പറഞ്ഞു. ദാരിയാത്തി 29. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് 100 സാറയ്ക്ക് 90 വയസ്സായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം.
2: വചനം 74. ഫലമ്മാ ദഹബ, എന്നിട്ട് പോയപ്പോൾ, അൻ ഇബ്രാഹീമ, ഇബ്രാഹീമിനെ വിട്ട്, അർറൗഉ, പരിഭ്രമം, വജാഅത്തുഹു, അദ്ദേഹത്തിന് വരികയും, അൽബുഷ്ര, സന്തോഷവാർത്ത, യുജാദിലുനാ, നമ്മോട് അദ്ദേഹം തർക്കിക്കുന്നു, ഫീ കൗമി, ജനങ്ങളുടെ കാര്യത്തിൽ, ലൂത്തിൻ, ലൂത്തിൻ്റെ.

0: പോകുകയും അദ്ദേഹത്തിന് സന്തോഷവാർത്ത വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അതാ ലൂത്തിന്റെ ജനങ്ങളുടെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുന്നു.
1: വചനം 75. ഇന്ന ഇബ്രാഹീമ, നിശ്ചയമായും ഇബ്രാഹീം ലഹലീമുൻ, സഹനശീലൻ തന്നെ. അവ്വാഹുൻ, വളരെ മടക്കമുള്ളവനാണ്. മുനീബുൻ, വിനയം കാണിക്കുന്നവനുമാണ്.
2: ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്.
0: നിശ്ചയമായും ഇബ്രാഹീം സഹനശീലനും വളരെ മനസ്സ് മടക്കമുള്ളവനും വിനയമനസ്കനും തന്നെയാകുന്നു.
1: വചനം 76. യാ ഇബ്രാഹീമു, ഇബ്രാഹീമേ, അഅരിദ്, നീ തിരിഞ്ഞുകളയുക. അൻ ഹാദാ, ഇതിൽ നിന്ന്. ഇന്നഹു, നിശ്ചയമായും കാര്യം. ഖദ് ജാഅ, വന്നു കടിഞ്ഞു. അമ്രു റബ്ബിക്, നിന്റെ റബ്ബിന്റെ കൽപ്പന. വ ഇന്നഹും, നിശ്ചയമായും അവർ. ആതീഹിം, അവർക്ക് വരുന്നതാകുന്നു. അദാബുൻ, ശിക്ഷ. ഗൈറു മർദൂദ്, തടുക്കാവതല്ലാത്ത.
2: യാ ഇബ്രാഹീമു.

0: ഇബ്രാഹീമേ, ഇതിൽ അഥവാ ഈ തർക്കത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക. നിശ്ചയമായും കാര്യം തന്റെ റബ്ബിന്റെ കൽപ്പന ഇതാ വന്നു കഴിഞ്ഞു. നിശ്ചയമായും അവർ അഥവാ ആ ജനങ്ങൾ അപ്രതിരോധ്യമായ ഒരു വമ്പിച്ച ശിക്ഷ അവർക്ക് വരുന്നതുമാകുന്നു.
1: സാരം, മലക്കുകൾ തങ്ങളെ പരിചയപ്പെടുത്തുകയും തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം വിവരിക്കുകയും ചെയ്തതോടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശങ്കയും പേടിയും നീങ്ങി. മക്കളുണ്ടാവാൻ പോകുന്ന സന്തോഷവാർത്തയും ലഭിച്ചു. അങ്ങനെ മനസ്സന്തോഷം വന്നപ്പോൾ അദ്ദേഹം ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനങ്ങളുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ നടത്തുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു അവിവേകിയോ അള്ളാഹുവിന്റെ കൽപ്പനയെ ചോദ്യം ചെയ്യുന്ന ആളോ ആയതുകൊണ്ടല്ല അത്. അദ്ദേഹം വളരെ സഹനവും ഭക്തിവിനയവുമൊക്കെയുള്ള ആൾ തന്നെയാകുന്നു. മലക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ജനങ്ങളെപ്പറ്റി തർക്കിച്ചിട്ട് കാര്യമില്ല, അവരെ ശിക്ഷിക്കുന്ന കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞതാണ്, അവരതിന് അർഹരുമാണ്. ആ ശിക്ഷ ഒരിക്കലും ഒഴിവാക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് അവരെപ്പറ്റിയുള്ള വാഗ്വാദമങ്ങ് വിട്ടേക്കുക. മലക്കുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരും അവന്റെ കൽപ്പന നടപ്പിലാക്കുവാൻ വന്നവരുമായ സ്ഥിതിക്ക് അവരോട് നടത്തുന്ന വിവാദം അള്ളാഹുവിനോട് നടത്തുന്നതിന് തുല്യമായതുകൊണ്ടാണ് നമ്മോട് തർക്കിക്കുന്നു, യുജാദിലുന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിവാദത്തെപ്പറ്റി തർക്കമെന്ന് പറഞ്ഞുവെങ്കിലും അത് സാധാരണഗതിയിലുള്ള ഒരു തർക്കമായിരുന്നില്ല. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുന്ന ശിക്ഷയെപ്പറ്റി കേട്ടപ്പോൾ അദ്ദേഹം മൗനം അവലംബിക്കുകയുണ്ടായില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിയെയും ആ ജനതയിലുണ്ടാകുന്ന സത്യവിശ്വാസികളെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് മനസ്സിൽ അലിവ് തോന്നി. അന്വേഷണാർത്ഥം അദ്ദേഹം അവരോട് ചില ചോദ്യങ്ങൾ നടത്തി. ഇതിനെപ്പറ്റിയാണ് തർക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് അൻകബൂത്തിൽ പറയുന്നു, വലമ്മാ ജാഅത്തു റുസുലുന ഇബ്രാഹീം, സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിന്റെ അടുക്കൽ നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ രാജ്യക്കാരെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുവാൻ പോകുന്നവരാണ്, കാരണം അവർ അക്രമികളായിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അവർ പറഞ്ഞു, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾ നല്ലവണ്ണം അറിയുന്നതാണ്. അദ്ദേഹത്തെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ആ സ്ത്രീ ശിക്ഷയിൽ അകപ്പെടുന്നവളാണ്. അങ്കബോത്ത് 31-32. ഈ തർക്കത്തിന്റെ വിശദീകരണമെന്നോണം വന്നിട്ടുള്ള ഒന്നിലധികം റിവായത്തുകൾ കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ആകെ സാരം ഇതാണ്. ആ രാജ്യം നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് അതിൽ നൂറുകണക്കിന് സത്യവിശ്വാസികൾ ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാൽ അവരെ നശിപ്പിക്കുകയില്ലെന്ന് അവർ മറുപടി പറഞ്ഞു. പത്തുകണക്കിലോ എന്നും ചോദിച്ചു. അപ്പോഴും ഇല്ലെന്ന് പറഞ്ഞു. അവസാനം ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, എന്നാൽ അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അപ്പോഴാണ് മലക്കുകൾ പറഞ്ഞത്, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾക്കറിയാം, ലൂത്തിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ഈ സംഭവത്തെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ അടുക്കൽ മലക്കുകൾ ചെന്നതിനെയും മറ്റും സംബന്ധിച്ച് ബൈബിളിൽ ഉൽപ്പത്തി 18 ഒരു നീണ്ട വിവരണം കാണാം. അതിൽ പറഞ്ഞത് ചിലതൊക്കെ സ്വീകാര്യമാണെങ്കിലും മലക്കുകൾ ഭക്ഷണം കഴിച്ചുവെന്ന് പറഞ്ഞത് സ്വീകരിക്കുവാൻ സാധ്യമല്ല. ചിലത് രണ്ടും തീർത്തും പറയുവാനും നിവൃത്തിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വദേശമായ ഇറാഖിൽ നിന്ന് ഹിജ്റ പോരുമ്പോൾ സഹോദരപുത്രനായ ലൂത്ത് അലൈഹിസ്സലാമും ഒന്നിച്ചുണ്ടായിരുന്നു. നേരത്തെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം. അവർ ഫലസ്തീനിൽ വന്ന ശേഷം ലൂത്ത് അലൈഹിസ്സലാം സദൂം ഗമുരിയ പ്രദേശങ്ങളിൽ താമസമുറപ്പിച്ചു. അവിടെയുള്ളവരിൽ അദ്ദേഹം റസൂലായി നിയോഗിക്കപ്പെടുകയും ചെയ്തു.
2: വചനം 77. വലമ്മാ ജാഅത്ത്, വന്നപ്പോൾ, റസൂലുന, നമ്മുടെ ദൂതന്മാർ, ലൂത്തൻ, ലൂത്തിൻ്റെ അടുക്കൽ, സീഅ, അദ്ദേഹത്തിന് അനിഷ്ടമായി, ബിഹിം, അവർ മൂലം, വദാഖ ബിഹിം, അവരെ കൊണ്ട് ഇടുങ്ങുകയും ചെയ്തു, ദർആ, മുഴങ്കൈ അഥവാ മനസ്സ്, വഖാല, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ, ഇത്, യൗമുൻ, ഒരു ദിവസമാണ്, അസീബ്, കഠിനമായ.

0: നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവർ മൂലം അദ്ദേഹത്തിന് വ്യസനം അഥവാ അനിഷ്ടം പിടിപെടുകയും അവർ മൂലം മനസ്സിടുങ്ങുകയും ചെയ്തു. ഇതൊരു കഠിനമായ ദിവസമാണ് എന്നദ്ദേഹം പറയുകയും ചെയ്തു.
1: ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ നിന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്നു. സുന്ദരന്മാരായ യുവാക്കളുടെ വേഷത്തിലായിരുന്നു അവർ ചെന്നത്. ആ നാട്ടുകാരാകട്ടെ കാമവികാരങ്ങളടക്കുവാൻ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തുക മുതലായ നീചകൃത്യങ്ങളിൽ അതിരുകവിഞ്ഞവരായിരുന്നു. അവരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ലൂത്ത് അലൈഹിസ്സലാം. ഈ സന്ദർഭത്തിൽ തൻ്റെ വീട്ടിൽ ആ യുവാക്കളുടെ സാന്നിധ്യം പല അനർത്ഥങ്ങൾക്കും കാരണമായേക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതാണ് അവർ മൂലം അദ്ദേഹത്തിന് വ്യസനവും മനഃപ്രയാസവും ഉണ്ടാകുവാൻ കാരണം. തങ്ങൾ മലക്കുകളാണെന്ന വസ്തുത വെളിപ്പെടുത്തുന്നത് വരേക്കും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ തന്നെ അവർ കേവലം മനുഷ്യാതിഥികളായി മാത്രമേ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുള്ളൂ. മറഞ്ഞ കാര്യം അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ലല്ലോ. ലാക സറഅൻ എന്ന വാക്കിൻ്റെ സാക്ഷാലർത്ഥം അദ്ദേഹം മുഴങ്കൈ ഇടുങ്ങി എന്നാകുന്നു. മനസ്സുമുട്ടി, പ്രയാസം തോന്നി, മനസ്സ് ഇടുങ്ങി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലാണ് അതിൻ്റെ പ്രയോഗം. നേരെ മറിച്ച് മനസ്സിന് വിശാലതയും വികാസവും തോന്നി എന്ന അർത്ഥത്തിൽ ത്വാല സറഅൻ, വസിഅ സറഅൻ, മുഴങ്കൈ നീണ്ടു, വിശാലമായി എന്നിങ്ങനെയും പറയപ്പെടാറുണ്ട്.
2: നമ്മൾ കേട്ടത് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരത്തിൽ സൂറത്ത് ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കാതോർത്തത്.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

الحاقة ما الحاقة.

0: فسبح باسم ربك العظيم.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹ്.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം. ഖലീഫ സുനൈജിയുടെ ഖിറാഅത്ത് സൂറത്തുൽ മാഇദ 18 മുതൽ 21 വരെയുള്ള വചനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങൾ.

0: ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
1: Peace Radio. Tune to reality.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്ത് ഹൂദ് 73-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 73-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു. ഖാലു, അവർ പറഞ്ഞു. അവർ എന്ന് പറഞ്ഞാൽ മലക്കുകളെയാണ് ഇവിടെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾ. അതഅജബീന, നീ അത്ഭുത

0: കൂട്ടുകയോ. മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്. റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം. അള്ളാഹുവിൻ്റെ കാരുണ്യം. വബറകാതുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും. അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ. ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു. ഹമീദുൻ, സ്തുത്യർഹനാണ്. മജീദ്, മഹത്വമേറിയവനും. ഈ വചനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന സമയത്ത് നടന്ന അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കി. മഹാനായ ലൂത്തു നബി അലൈഹിസ്സലാമിൻ്റെ ജനത അള്ളാഹുവിനെയും അവരിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായ ലൂത്തു നബിയെയുമൊക്കെ ധിക്കരിച്ച് വളരെ വൃത്തികേട് പ്രവർത്തിച്ച് ശിർക്കും കുഫുറും തമ്മാടിത്തങ്ങളുമായി ജീവിക്കുന്ന ഒരു ജനത. അവരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുകയും ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്ന രംഗവുമാണ് ഇവിടെ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടേക്ക്, ആ സദൂം എന്ന നാട്ടിലേക്ക് മലക്കുകൾ പോകുന്നതിൻ്റെ മുമ്പ് അതേ കാലത്ത് ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വരികയും ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ പത്നി സാറയ്ക്കും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനം ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷവാർത്ത അറിയിക്കാനും കൂടിയാണ് മലക്കുകൾ ആ വഴിയിലേക്ക് വന്നത്. അങ്ങനെ മലക്കുകൾ മലക്കുകളാണെന്നറിയാതെ മനുഷ്യരൂപത്തിൽ വന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി ഒരുങ്ങുകയും ആ സ്വീകരണത്തിന് വേണ്ടി അവരെ പിന്നെ അതിഥി സൽക്കാരം നടത്തുന്നതിനു വേണ്ടി ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് അവരുടെ മുമ്പിൽ ഭക്ഷണ വിഭവം തയ്യാറാക്കി. പക്ഷെ അവർ കഴിക്കാതിരിക്കുന്നത് കാണുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിനൊരു പേടി തോന്നുന്നതും. അവസാനം അവർ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന ഒരു നബി, പിന്നീട് ഇസ്ഹാഖ് നബിയുടെ തലമുറയ്ക്ക് അടുത്ത പുത്രനായി യാക്കൂബ് നബി, അവരുടെയൊക്കെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ്. ഈ സംസാരം കേൾക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറ, അവർ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. ഖാലത്ത് യാ വൈലത്ത, ആ അലിദു വ അന അജൂസുൻ വഹാദാ ബഅലി ഷൈഖ, എൻ്റെ ഭർത്താവ് ഒരു വൃദ്ധനായിട്ടുണ്ട്, എൻ്റെ ബഅല് ഭർത്താവ് ഷെയ്ഖൻ ഒരു വൃദ്ധനായിരിക്കുന്നു, ഞാനാകട്ടെ അജൂസ് ഒരു വൃദ്ധയുമായിട്ടുണ്ട്, കിഴവയുമായിട്ടുണ്ട്. എന്നിട്ട് ആ അലിദു, ഞാൻ പ്രസവിക്കുകയോ. ഇന്നഹാദ ലഷൈ ഉൻ അജീബ്, അങ്ങനെയാണെങ്കിൽ ഇതൊരത്ഭുതകരമായ അജീബായ ഒരു ഷെയ് ആണ്, ഒരു കാര്യം ആകുന്നു എന്ന് അത്ഭുതം പ്രകടിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരോട് ചോദിക്കണം. ഖാലു, ആ ആയത്താണിത്. മലക്കുകൾ, ആ സാറ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറ, മലക്കുകൾ അവർക്ക് സന്തോഷ വാർത്ത, സന്താനം ജനിക്കാൻ പോകുന്നു എന്ന വാർത്തയറിയിക്കുമ്പോൾ അതിൽ അത്ഭുതം പ്രകടിപ്പിച്ച അവരോട് തിരിച്ച് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്ന രംഗമായിട്ടാണ് ഈ ആയത്ത് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചു നൽകിയിട്ടുള്ളത്. ഖാലു, അവർ പറഞ്ഞു, മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ, അതഅജബീന, നീ അത്ഭുതപ്പെടുകയാണോ അള്ളാഹുവിൻ്റെ എന്തിനെക്കുറിച്ച്? മിൻ അംബ്രില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്. റഹ്മത്തുല്ലാഹി വബറകാത്തുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ, അഹ്ലു ബൈത്ത് വീട്ടുകാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. തീർച്ചയായും അള്ളാഹു ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു. ഹമീദുൻ മജീദ്, ഏറെ സ്തുത്യർഹനും മഹത്വമേറിയവനും ആകുന്നു. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാര്യം ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നും പ്രയാസകരമായൊരു കാര്യവും അള്ളാഹിനെ സംബന്ധിച്ചില്ല. പക്ഷേ മനുഷ്യർക്ക് സ്വാഭാവികമായ രീതിയിൽ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തുന്ന ഒരു ഭർത്താവും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ഒരു ഭാര്യയും, അവർക്കൊരു സന്താനം ജനിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ അങ്ങോട്ട് നാട്ടിൽ പതിവില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇബ്രാഹിം നബിയും അവരുടെ ഭാര്യയും. അപ്പോഴാണ് സന്താനം ജനിക്കും എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരു അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അതിലത്ഭുതം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് മലക്കുകൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ, എന്താ റഹ്മത്തുല്ലാഹി വ ബറകാത്തുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. ഒരാളുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഇത്. അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്ത് സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഉണ്ടാകട്ടെ. അതായത് ലാ തസാലു റഹ്മത്തുഹു വ ഇഹ്സാനുഹു വ ബറകാത്തുഹു. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഇഹ്സാൻ, ബറക്കാത്ത്, അതെല്ലാം ഉണ്ടാകട്ടെ. അത് അസിയാദത്തു മിൻ ഖൈരിഹി വ ഇഹ്സാനിഹി, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വർദ്ധനവിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ നൈരന്തര്യത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ വഹുലൂലുൽ ഖൈരിൽ ഇലാഹി അലൽ അബ്ദ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഖൈറ് അവൻ്റെ അടിമയുടെ മേൽ സംഭവിക്കട്ടെ, ലഭിക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ്. മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹമീദു സിഫാത്ത്, അള്ളാഹുവിൻ്റെ ആ സിഫാത്ത് എന്താണ്, ലി അന്ന സിഫാത്തഹു, ലി അന്ന സിഫാത്തിഹി സിഫാത്തുൻ കമാലുൻ. അള്ളാഹുവിൻ്റെ സിഫത്ത്, ആ വിശേഷണം, എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹു പരിപൂർണനാണ്. അള്ളാഹു ഹമീദ് എന്ന് പറഞ്ഞാൽ അതിൽ പരിപൂർണനാണ് അള്ളാഹു. അതേപോലെ അള്ളാഹു മജീദ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അളുമത്ത്, മഹത്വവും അതിൻ്റെ വിശാലതയെയുമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും പരിപൂർണമാണ്. വലഹുമിൻ കുല്ലി സിഫത്തിൻ കമാൽ, അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങളിലും അള്ളാഹു സമ്പൂർണനാണ്. അക്മലുഹ വ അതമ്മുഹ വ അഅമ്മുഹ, അതിൻ്റെ എല്ലാ നിലക്കും ഏത് വശങ്ങളിലൂടെ അതിനെ പരിഗണിച്ചാലും അതിലെല്ലാം അള്ളാഹു സമ്പൂർണനാണ്. അപ്പോൾ തീർച്ചയായും ഈ 73-ാമത്തെ ഈ വചനം നമ്മളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് എന്തും ഒരു വിശ്വാസിക്ക് എപ്പോഴും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം അല്ലേ. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു വിശ്വാസിയും എന്തു ചെയ്യേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത കൂടി, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനം നൽകുകയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണേ, എനിക്കു നൽകണേ. അപ്പോൾ സാധാരണഗതിയിൽ നാട്ടിൽ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ദമ്പതികൾ, ഭാര്യ ഒരു കിഴവി അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലെത്തുക, ഭർത്താവിന് വാർദ്ധക്യം പ്രാപിക്കുക, പിന്നെ മക്കൾ ജനിക്കൂല എന്നുള്ളതാണ് നാട്ടിലുള്ളൊരു സാധാരണ ഒരു ചിന്ത. പക്ഷേ വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനോടുള്ള ദുആയിൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ അവരൊരിക്കലും നിരാശരാവില്ല. അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം. ഇതേപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ, പിന്നെ സൂറത്തു മറിയമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടെ സക്കരിയ നബി പറയുന്നുണ്ട്, എൻ്റെ തലമുടികളൊക്കെ പിന്നെ നരച്ചുപോയി, എൻ്റെ എല്ലുകൾ ബലക്ഷയം വന്നു, പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ എനിക്കൊരിക്കലും കുറഞ്ഞിട്ടില്ല. സക്കരിയ നബിക്ക് അവസാനം യഹ്യ അലൈഹിസ്സലാം എന്ന സന്താനത്തിന് അള്ളാഹു നൽകുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ പുതിയ കാലത്ത് പലർക്കും ഇപ്പോൾ ഖുർആൻ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ്, പരീക്ഷണവുമാണ്. ചിലർക്ക് അള്ളാഹു ആൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർക്ക് പെൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി അള്ളാഹു നൽകും, ചിലർക്ക് മക്കളെ നൽകാതെ അള്ളാഹു പരീക്ഷിക്കും. പലപ്പോഴും ഈ കുട്ടികളില്ലാത്ത മക്കളില്ലാത്ത ആളുകൾ അവർ പല നിരക്കുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകാറുണ്ട്. ആത്മീയമായ പല ചൂഷണങ്ങൾക്കും തട്ടിപ്പുകൾക്കും മക്കളില്ലാത്തവർ ജാറങ്ങളിൽ, ദർഗകളിൽ, ബീവിമാർ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് പല കേന്ദ്രങ്ങളിലും അവർ നേർച്ചകളും വഴിപാടുകളുമായി മക്കളെ തേടി നടക്കാറുണ്ട്. പലരും പല സമുദായങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളിൽ വരെ ഇതര സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ, മതവിഭാഗക്കാരുടെ ആരാധനാലയങ്ങളിൽ വരെ നേർച്ചകളും വഴിപാടുകളുമൊക്കെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നടത്താറുണ്ട്. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്കളെ അവന് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്നതാണ്, അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മക്കളില്ലാത്ത ആളുകൾക്ക് മുന്നിലുള്ള പരിഹാരം. അതാണ് സക്കരിയ നബിയുടെ ജീവിതവും ഇബ്രാഹിം നബിയുടെ ജീവിതവുമൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് സക്കരിയ നബിക്കും അതേപോലെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനുമൊക്കെ അള്ളാഹു സന്താനങ്ങളെ നൽകുന്നത്, മക്കളെ നൽകുന്നത്. ആ മക്കളെ നൽകാനുള്ള കഴിവ് അത് അള്ളാഹുവിൻ്റെ ഖദറും അള്ളാഹുവിൻ്റെ ഖലാവുമൊക്കെയാണ്. അതല്ലാ ഏറ്റവും ഖൈറായൊരു സമയത്താണ് അള്ളാഹു അത് നൽകുക. അതിൽ പല ഹിക്മത്തുകളും ഉണ്ടാകും. അപ്പോൾ മക്കളില്ലാത്തവർ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച്, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച്, അവനോട് മാത്രം അത് ചോദിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും മക്കളില്ലാത്ത ദമ്പതികളെ അവരുടെ കുടുംബങ്ങളോ അവരുടെ സൗഹൃദങ്ങളോ അവരുടെ കൂട്ടുകാരൊക്കെ ആയിരിക്കും പലപ്പോഴും വഴിതെറ്റിക്കുന്നത്. നീ ഇന്ന ഒരു സ്ഥലത്ത് പോയി, അവിടെ ഒരു മഹാനുണ്ട് അല്ലെങ്കിൽ ദിവ്യനുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി നേർച്ചയോ വഴിപാടോ നടത്തിയ നിനക്കെന്ത് ചെയ്യും, മക്കളുണ്ടാകും. കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ശിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്കും അല്ലാ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ അള്ളാഹുവിൻ്റെ അപ്പുറം നമുക്ക് സന്താനങ്ങളെ തരാൻ കഴിയും എന്ന് വിചാരിച്ച് പ്രതീക്ഷയർപ്പിച്ച് വിശ്വസിച്ച് പല അപകടങ്ങളിലും ചെന്ന് പതിക്കുന്ന ആളുകളെ മുസ്ലിം സമൂഹത്തിലടക്കം നമ്മൾ കാണുമ്പോൾ ഈ സക്കരിയ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ ജീവിതം നമുക്കതിൽ തീർച്ചയായും വളരെ വലിയ ഓർമ്മപ്പെടുത്തലും ഗുണപാഠവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട്, അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അത്ഭുതപ്പെടരുത്, അത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ ഒരു നിരാശയുമില്ലാതെ തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ മുന്നോട്ട് പോകാവുന്നതാണ്. ഏറ്റവും ഖൈറായതാണ് ഒരു മനുഷ്യനൊരു വിശ്വാസിക്ക് അവൻ്റെ അനുഗ്രഹദാതാവായ അള്ളാഹു നൽകുന്നത് എന്ന ഒരു ബോധ്യം ഇതിലൂടെ നമുക്കുണ്ടാവണം. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം, അതാണ് ആത്യന്തികമായി ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടത് അല്ലേ. അനുഗ്രഹവും കാരുണ്യവും ഇല്ലാതെ പിന്നെ മറ്റെന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ ലഭിക്കുമെന്ന സന്തോഷ വാർത്തയ്ക്ക് പുറമേ അള്ളാഹുവിൻ്റെ മലക്കുകൾ സാറയോടും ഇബ്രാഹിം നബിയോടും പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അവനിൽ നിന്നുള്ള അനുഗ്രഹവും ഈ വീട്ടുകാരെ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നൊരു ദുആ കൂടിയാണ്. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം അള്ളാഹു ഏറ്റവും സ്തുത്യർഹനും അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനുമാണ്, മഹത്വമേറിയവനുമാകുന്നു എന്ന രണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെയാണ് ഈ 73-ാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തി ശരിയായ വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് മുവഹ്ഹിദുകളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയവസന്തം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു ഹൂദിലെ 73-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ക്ലാസ് എടുത്തത്. ജംഷീർ സലാഹി.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി വഅല മൻ ഇത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹുറൂഫുൽ ഇസ്തിഇലാനെ പറ്റി പറഞ്ഞു. അത് നല്ല സ്വരഭാരത്തോടുകൂടി ശ്രദ്ധിച്ച് ചിരിക്കേണ്ടവയാണവ. ഖ സ്വാദ് ലാദ് ത്വാ ലാ ഗൈൻ ഖാഫ് അക്ഷരങ്ങൾ. പിന്നെ മറ്റൊന്ന്, ചില അക്ഷരങ്ങൾ ആദ്യത്തതിന് സുക്കൂനും പിന്നെ അതേ അക്ഷരം തന്നെ തൊട്ടടുത്ത് അതിന് ശേഷം ഹർക്കത്തും കൂടി വന്നാൽ അതിനെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ ഫമാ റബിഹത്ത് തിജാറത്തുഹും. റബിഹത്ത് താക്ക് സുക്കൂനാണ്, പിന്നെ തിജാറത്ത് ആ താക്ക് കസറുമാണ്, ഹർക്കത്തുണ്ട്. ആദ്യത്തതിന് സുക്കൂനും പിന്നെ കസറും. അപ്പോൾ റബിഹത്തി അതിശദ്ദോടുകൂടി ഉച്ചരിച്ചാൽ മതി. അതുപോലെ അനിൽറിബ് സുക്കൂൻ പിന്നെ ബി അസ്വാക്ക ഇനി കസർ. അപ്പോൾ അനിൽറിബി അസ്വാക്ക, മനസ്സിലായില്ലേ? അങ്ങനെ ഉച്ചരിക്കണം. പിന്നെ ശബ്ദത്തിന് സാമീപ്യമുള്ള, അതേ അക്ഷരമല്ല പക്ഷെ അതിനോട് സാമ്യമുള്ള മറ്റൊരക്ഷരം അടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെയും ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ വഖാലത്ത് ത്വാഇഫത്തുൻ, ഖാലത്ത് ത്വാഇഫത്തുൻ, അതായത് ഖാലത്ത് പിന്നെ ത്വായാണ്, തായും ത്വായും അല്പം സാമ്യമുള്ള അടുത്തടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? രണ്ടാമത്തെ അക്ഷരം ശബ്ദോടുകൂടി വഖാലത്ത്വാഇഫ എന്ന് ഓതണം. ഖാലത്ത് രണ്ടാമത്തെ അക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. അതുപോലെ തായും ദായും അങ്ങനെ തന്നെയാണ്. ഉജീബത്ത് ദഅവത്തുകുമ എന്നാണ്, ഉജീബത്ത് ദഅവ. അപത്ത് ദാക്ക് സുക്കൂന് പിന്നെ ദാക്ക് ഫത്ഹ്, അത് ദാല് ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. ഉജീബദ് ദഅവത്തുകും, ഉജീബദ്ദ. അതുപോലെ അബത്തും, നേരത്തെ നമ്മൾ സൂറത്തുൽ കാഫിറിൽ നിന്ന് ഓതിയത് അബദ്തും. അബദ് ദാല് പിന്നെ താ ആണ്. ദാലും തായും ഇതുപോലെ ശബ്ദസാമീപ്യമുള്ള അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അല്പം അടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങൾ. അപ്പോൾ അബദ്ത്തും എന്നുള്ളത് അബത്തും അബത്തും എന്നോതുക. അതുപോലെ ദാലും വാഉം ഇള്ളമു എന്നുള്ളത് ഇള്ളമു ഇള്ളമു. മനസ്സിലായില്ലേ? അതുപോലെ ലാമും റാവും ഖുൽ റബ്ബി എന്നുള്ളത് ഖുർ റബ്ബി. ഖുൽ റബ്ബി എന്നുള്ളത്
3: ഖുർ റബ്ബി
2: ഖുർ റബ്ബി. അതുപോലെ നൂനും മീമും, അത് പിന്നെ മറ്റേ വരുന്നതാണ്, ഏത് ഇദ്ഗാംബി ഗുന്നയിൽ. പിന്നെ ഇർക്കബ് മഅന ബാമ, ഇർക്കബ് മഅന എന്നാണ്. ഇർക്കബ് മഅന അത് ബാ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുക. അപ്പോൾ ഇർക്കം മഅന ഇർക്കബ് മഅന. മനസ്സിലായില്ലേ? അലം നഖ്ലുഖുക്കും അത് നഖ്ലുഖുക്കും. യൽഹസ് ദാലിക അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾക്കിടയിൽ ഇതിന് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഇവ ഇദ്ഗാമിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത സൂറത്ത് നോക്കാം. സൂറത്തുൽ ഫീൽ. അതിൽ അലമ്മ ജ അൽ കൈദും ഫി തൊതലിൽ വർസലാലേഹിം തോരണുമാവിൽ പ്രത്യേകിച്ച് നിയമങ്ങളുണ്ട്. തൊയറൻ അബാബിൽ ഇൽഹാറാണ്. തൊയറൻ അ ഹംസ തൻവീന് ശേഷം ഹംസ. പിന്നെ ബി ഹിജാറത്തിൻ മിൻ, ഹിജാറത്തിൻ മിൻ തൻവീന് ശേഷം മീമ്. അപ്പോൾ ഇദ്ഗാം ബി ഗുന്ന മിൻ സിജ്ജിൽ ഇഖ്ഫ ആണ്. മിൻ സിജ്ജിൽ. അപ്പോൾ ബി ഹിജാറത്തിൻ അതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാലും ഇതുപോലെ തന്നെയാണ്. ഒന്ന് ഗുന്നത്തോടു കൂടി ഉച്ചരിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോതുക. എങ്ങനെ

ഹിം അല്ല, തർമീഹിം. അയ്യോ, പിന്നെ ഫജഅലഹും കഅസ്ഫിം. ശ്രദ്ധിക്കലോ ഓതാം.

0: ആ ശരിയാണ്, ഒന്നുകൂടി.
1: فجعلهم كعصف مأكول.
2: فجعلهم كعصف مأكول.
0: ഈസു മീം സാക്കിനയുടെ നിയമങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. മീം സാക്കിന ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. മീം സാക്കിനയ്ക്ക് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്ത് ഉച്ചരിക്കണം, അതായത് നല്ല മണിച്ചുകൊണ്ട്. അമാഹും ബി മുഅ്മിനീൻ, മനസ്സിലായില്ലേ? അമാഹും ബി, പിന്നെ മീം സാക്കിനയ്ക്ക് ശേഷം മീം അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് ഇരട്ടിപ്പിച്ച് ഓതുക. ഇതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇൽഹാറാണ്. അതായത് മീമുസാക്കിനയ്ക്ക് ശേഷം ബ ആണെങ്കിൽ ഇഖ്ഫാ, ഇൽഹാർ ചെയ്തും ഓതാം എന്ന് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇഖ്ഫാ തന്നെയാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ

0: പിന്നെ മീം സാക്കിനക്ക് ശേഷം മീം തന്നെ വരികയാണെങ്കിൽ ഫീ ഖുലൂബിഹിം മറദ്,
1: ഫീ ഖുലൂബിഹിം മറദ്.
0: ആ ഇത് രണ്ട് സ്ഥലങ്ങളല്ലാത്ത എല്ലാ അക്ഷരങ്ങളും വന്നാലും ഇൽഹാർ ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. മനസ്സിലായില്ലേ? വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 902-0840840,
4: www.peaceradio.com. സൂറത്തു ഫത്ഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാക്കുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്ത് ഫത്തഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 12 പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജൂസ് 12 പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദ്.
1: طالب العلم قم لا تنم فان الزمان يا طالب العلم
2: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
3: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دار تشيء.
2: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിയിൽ സൂറത്തുൽ മാഊന്റെ വിശദീകരണമാണ് നമ്മൾ പഠിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാനരായ ശ്രോതാക്കളെ, സ്നേഹിതന്മാരെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ തഫ്സീറു സഅദി നൽകിയ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മലയാള വിവർത്തനം പഠിച്ചുകൊണ്ടിരിക്കുന്ന തഫ്സീറു സഅദി ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ബഹുമാന്യ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീറു സഅദിക്ക് നൽകിയ മലയാള വിവർത്തനവും വ്യാഖ്യാനവുമാണ് ഈ വിഷയത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 107 അധ്യായം സൂറത്തു അൽ മാഊൻ എന്ന അധ്യായമാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 7 വചനങ്ങളാണ് മുഴുവനായും ഈ സൂറത്തിലുള്ളത്. ആദ്യമായി ഈ സൂറത്തിൻ്റെ പാരായണം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പാരായണം കേൾക്കുന്ന സമയത്ത് ആ പാരായണത്തിൽ ശ്രദ്ധയൂന്നുകയും അതേപ്രകാരം അത് പാരായണം ചെയ്യാൻ നമ്മളും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 107 അധ്യായം സൂറത്തുൽ മാഊൻ, അതിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സൂറത്തിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ സൂറത്തിൻ്റെ ആയത്തുകളുടെ പദാനുപദ അർത്ഥം, ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിപ്രകാരം നമുക്ക് കേൾക്കാം. അറഅയ്ത, നീ കണ്ടുവോ, അല്ലദീ യുഖസ്സിബു, വ്യാജമാക്കുന്നവനെ, ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ, ഫസാലിക്കല്ലദി, യാതൊരുവനത്രേ അത്, യദുഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന, അൽ യതീമ, അനാഥക്കുട്ടിയെ, വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല, അലാ തുആമി, ഭക്ഷണത്തിൻ്റെ മേൽ, അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ, ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം, ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കത്രേ, അല്ലദീന, അതായത് യാതൊരുവൻ, ഹും, അല്ലദീന, അതായത് യാതൊരുവർ, ഹും, അവർ, അൻ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്, സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്, അല്ലദീന, അതായത് യാതൊരുവർ, ഹും യുറാഊൻ, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു, വയം നഊന, അവർ മുടക്കുകയും ചെയ്യും, അൽ മാഊൻ, പരോപകാര വസ്തുവെ, അഥവാ ചെറുകിട വസ്തുക്കളെ. വിശുദ്ധ ഖുർആന്റെ 107 അധ്യായം സൂറത്തുൽ മാഊനിലെ ആയത്തുകളുടെ വാക്കർത്ഥമാണ്, പദാനുപദ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അർത്ഥം മനസ്സിലാക്കി എഴുതി പഠിക്കണമെന്നുള്ളവർ അത് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥം ഇങ്ങനെ
1: മനസ്സിലാക്കാം.
2: മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ? അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ അത്.
1: ولا يحض على طعام المسكين
2: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ.
1: فويل للمصلين
2: നമസ്കാരക്കാർക്കാകുന്നു നാശം.
1: الذين هم عن صلاتهم ساهون
2: തങ്ങളുടെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവരായ,
1: ജനങ്ങളെ
2: കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ, പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ.
0: സൂറത്തുൽ മാഊൻ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥം നാം കേട്ട് കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ അതിൻ്റെ തഫ്സീർ ഉസ്സാഅദി ഈ സൂറത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനവും അതിൻ്റെ വിശദീകരണവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷയാണ്, അതിൻ്റെ വിവർത്തനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ് ഇതിൻ്റെ പരിഭാഷ മലയാളത്തിലേക്ക് നിർവഹിച്ചിരിക്കുന്നത്. നേർപഥം വാരികയിൽ ഓരോ ആഴ്ചയും തഫ്സീർ ഉസ്സാഅദി വിശദീകരണം നാം കണ്ടുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
3: അള്ളാഹുവിനോടും അവൻ്റെ അടിമകളോടും നിർവഹിക്കേണ്ട ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നവരെ ആക്ഷേപിക്കുന്നതാണ് ഈ വചനങ്ങൾ. പ്രതിഫല നടപടിയെ വ്യാജമാക്കുന്നവനാരെന്ന് നീ കണ്ടുവോ? അതായത് ഉയർത്തെഴുന്നേൽപ്പിനെയും പരലോകത്തുള്ള പ്രതിഫലത്തെയും കളവാക്കുന്നവർ. അപ്പോൾ അവർ പ്രവാചകന്മാർ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുന്നില്ല. അനാഥകളെ തള്ളിക്കളയുന്നവനത്രേ അവൻ. ശിക്ഷ ഭയപ്പെടുകയോ പ്രതിഫലം ആഗ്രഹിക്കുകയോ ചെയ്യാത്തതിനാൽ ഹൃദയകാഠിന്യം മൂലം കരുണയില്ലാതെ പരുഷമായും കഠിനമായും അനാഥയെ തള്ളിക്കളയുന്നു. അഗതികൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ നമസ്കാരക്കാർക്ക് നാശം. അവർ നമസ്കാരം നിലനിർത്തുന്നതിൽ നിർബന്ധം കാണിക്കുന്നവരാണെങ്കിലും അവരുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരാണ്. നമസ്കാരം പാഴാക്കുന്നവരും സമയനിഷ്ഠ പാലിക്കാത്തവരും നമസ്കാരം സ്വീകരിക്കപ്പെടാൻ നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരുമാകുന്നു അവർ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാതിരിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ കൽപ്പനകളിൽ ഏറെ പ്രാധാന്യമുള്ളതും പുണ്യം നിറഞ്ഞതുമായ നമസ്കാരം അവർ പാഴാക്കിയത്. ഇത്തരം അശ്രദ്ധ ആക്ഷേപത്തിനും ശിക്ഷയ്ക്കും അർഹമായതു തന്നെയാണ്. എന്നാൽ നമസ്കാരത്തിലുള്ള മറവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. അതിനാൽ തന്നെയാണ് ഈ വിഭാഗത്തെ ലോകമാന്യതയും ഹൃദയ കാഠിന്യവും കരുണയില്ലായ്മയും കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും പരോപകാര വസ്തുക്കളെ തടയുന്നവരുമാണവർ. ദാനമായോ വായ്പയായോ നൽകുന്നത് മൂലം പ്രയാസം നേരിടാത്ത വസ്തുക്കൾ പോലും നൽകാത്തവർ. സാധാരണഗതിയിൽ നൽകാറുള്ള മഴു, തൊട്ടി, പാത്രം മുതലായവ പോലും തടയുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനേക്കാൾ വലുത് അവർ നൽകുക? പൊതുവിൽ ഈ അധ്യായം പാവപ്പെട്ടവനും അനാഥനും ഭക്ഷണം നൽകാനും മറ്റുള്ളവരെ അതിനെ പ്രോത്സാഹിപ്പിക്കാനും നമസ്കാരം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നിർവഹിക്കാനും അതിലും മറ്റെല്ലാ പ്രവൃത്തികളിലും ആത്മാർത്ഥത കാണിക്കാനുമുള്ള പ്രേരണയാണ്. എല്ലാ നന്മകൾക്കുമുള്ള പ്രചോദനം ഇതിലുണ്ട്. പുസ്തകം, തൊട്ടി, പാത്രം തുടങ്ങിയ നിസ്സാര വസ്തുക്കൾ പോലും ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതു ചെയ്യാത്തവനെ അല്ലാഹു ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവാണ് നന്നായി അറിയുന്നവൻ.
0: തഫ്സീറു സഅദിയിൽ സൂറത്തുൽ മാഊൻ എന്ന അധ്യായത്തിൻ്റെ വ്യാഖ്യാനമാണ് മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കി അതിലുള്ള ഗുണപാഠങ്ങൾ മുഴുവനായും ജീവിതത്തിൽ പകർത്താനും അതോടൊപ്പം ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്തുൽ മാഊന്റെ വിശദീകരണം.
5: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.